ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 21 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 5, കൊലവർഷം 1201, കർക്കിടകം 11, 2026 ജൂലൈ 27 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: വിദ്യാഭ്യാസ മേഖല ഇന്ന് നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഡിജിറ്റലായും മുൻ തലമുറകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് വളരുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡിജിറ്റൽ പഠനത്തിൻ്റെയും കാലത്ത് അധ്യാപകരില്ലാതെ തന്നെ അറിവിൻ്റെ വിശാലമായ ഒരു ലോകമാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതിനാൽ അധ്യാപകരുടെ റോൾ അറിവ് പകരുന്നതിൽ മാത്രം പരിമിതമല്ല. കുട്ടികൾക്ക് വഴികാട്ടിയാവുക, വൈകാരിക പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുക, അവർക്കെല്ലാ അർത്ഥത്തിലും പ്രചോദനമായി വർത്തിക്കുക, വിദ്യാർത്ഥികളിൽ നല്ല മൂല്യങ്ങളും ജീവിത നൈപുണികളും വളർത്തിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്നിവയെല്ലാം അവരുടെ ദൗത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തനാക്കുന്ന പ്രധാന ഘടകമാണ് വിശേഷബുദ്ധി. പഠനത്തിലൂടെയും മനനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും പുരോഗതി കൈവരിക്കുക എന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചരിത്രം രേഖപ്പെടുത്തുക എന്നതും മനുഷ്യനിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ്. ഇത്തരം സവിശേഷതകളെ വളർത്തിയെടുക്കാനുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മാനവികതയും മൃഗീയതയും മനുഷ്യനിൽ അന്തർലീനമാണ്. മാനവികതയെ പരിപോഷിപ്പിച്ച് മൃഗീയതയെ നിഷ്കാസനം ചെയ്യുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം വികാസം പ്രാപിക്കുന്നത്. വെറും തൊഴിൽ ഉപാധിയായും വിവരശേഖരണ പ്രക്രിയയായും മാത്രം പഠനത്തെ കാണുന്നത് അതിൻ്റെ മഹത്വത്തിന് തന്നെ മങ്ങലേൽപ്പിക്കുന്നു. വിദ്യാഭ്യാസം സർഗാത്മകതയിലേക്കുള്ള യാത്രയും സത്യാന്വേഷണത്തിലേക്കുള്ള പാതയുമാണ്. ജാതീയവും മതപരവുമായ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും അസമത്വങ്ങളെയും അവസാനിപ്പിക്കാനുള്ള ഊർജവും കരുത്തും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യണം. എല്ലാ രംഗത്തുമുള്ള സാംസ്കാരിക ജീർണതകളെയും ചൂഷണങ്ങളെയും പ്രതിരോധിക്കാനും യുവതലമുറയെ സജ്ജമാക്കേണ്ടതുണ്ട്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണനയില്ലായ്മ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അഭാവം തുടങ്ങി കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധനം ചെയ്യാത്ത ഒരു പാഠ്യപദ്ധതിക്കും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനാവില്ല. ഇതോടൊപ്പം ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൽ അനല്പമായ പങ്കാണ് അധ്യാപക സമൂഹത്തിനുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ തിരിച്ചറിയാനും അവനിൽ അന്തർലീനമായ പ്രതിഭയുടെ സ്ഫുരണങ്ങൾ കണ്ടെത്താനും

0: അധ്യാപകന് സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ പ്രതിഭാശാലികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. മനുഷ്യൻ്റെ സർഗാത്മകതയുടെ വികാസത്തിന് തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാവേണ്ടത്. സമൂഹത്തിന് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനഭീകരണം, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും ആക്രമണോത്സുകതയും, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ തുടങ്ങി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വിദ്യാഭ്യാസ രംഗത്തും നേരിടുന്ന വെല്ലുവിളികൾ കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. വിദ്യാഭ്യാസം ജീവിത പരിശീലനമാണ്. ബുദ്ധിയുടെ വളർച്ചയും മനസ്സിൻ്റെ വികാസവും വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വളർച്ചയും അത് ലക്ഷ്യം വയ്ക്കുന്നു. നല്ല വിദ്യാഭ്യാസം അക്കാദമിക യോഗ്യതകൾക്കപ്പുറം കുട്ടികളുടെ മാനസികവും സാന്മാർഗികവുമായ സ്വഭാവ രൂപവൽക്കരണം കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അഥവാ പുതുതലമുറയെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാവുന്ന ഉത്തമ പൗരന്മാരും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നവരുമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആരെങ്കിലും അറിവ് തേടി പുറപ്പെട്ടാൽ അവന് ദൈവം സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുമെന്നുള്ള പ്രവാചക വചനം നമുക്ക് പ്രചോദനമാകട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് M.K. പോക്കർ സുല്ലമി.

0: US and Iran have paused attacks for a second straight day, raising hopes of renewed negotiations on an interim ceasefire after nearly 2 weeks of escalating military action. U.S. Ambassador to the UN, Mike Wall, said yesterday, President Trump is giving diplomacy space, noting that Oman, Iran, and other negotiators have been engaged in talks at all levels in recent weeks. India's weightlifting queen, Meerabai Chanu, has won her first gold medal for the country at the 2026 Commonwealth Games in Glasgow. She dominated the women's 48kg weightlifting event with a record-breaking total lift of 190 kilograms. The 31-year-old weightlifter set new Commonwealth Games records by lifting 85 kilograms in the snatch and 105 kilograms in the clean and jerk. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have congratulated Meerabai Chanu on her achievement. In men's cricket, India defeated host Zimbabwe by 35 runs in the third and final T20 international to clean sweep the series 3-0 in Harare yesterday. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. പ്രേംജിയുടെ കാത്തിരിപ്പ് എന്ന കവിത ആലപിക്കുന്നത് കെ രാജീവ്. തുടർന്ന് അധ്യാത്മരാമായണം. 11-ാം ദിവസം അയോധ്യകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം വിച്ഛിന്നാഭിഷേകം. പാരായണം ചെയ്യുന്നത് വെച്ചൂർ ശങ്കർ. തുടർന്ന് ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം. ആർ കൃഷ്ണമോഹൻ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. ഇന്നത്തെ ഗാനം രാഗപരാഗം, ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 8:00 8:40 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ടി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന അഷ്ടപതി. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 8:15 പാർലമെന്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം, സസ്യശാസ്ത്രത്തിൻ്റെ സവിശേഷ സാധ്യതകൾ. ഷൈനി പി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.
3: കാത്തിരിപ്പ്, പ്രേംജിയുടെ കവിത ആലപിക്കുന്നത് കെ രാജീവ്.

അന്തർഗൃഹം തന്നിൽ കത്തിന ചന്ദന തിരികൾ തൻ സാമോദധൂമോൽക്കരം പൊന്നിൻ പൂവുടലൊന്നും

നാലു ദിവസവും നാലാണ്ടു പോലായിമേ. ചാലേ നിൻവരവും കൊതിച്ചിവിട ഞാൻ ഉത്കണ്ഠയാവാണിടും കാലേ. ഹന്ത നിമേഷവും യുഗസമം തോന്നുന്നു നീളുന്നതായി.

0: പ്രേംജിയുടെ കാത്തിരിപ്പ് എന്ന കവിത ആലപിച്ചത് കെ രാജീവ്.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. അധ്യാത്മരാമായണ പാരായണം 11 ദിവസം. അയോധ്യകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. വിച്ഛിന്നാഭിഷേകം പാരായണം ചെയ്യുന്നത് വെച്ചൂർ ശങ്കർ.

നിങ്ങൾ കേട്ടത് അധ്യാത്മരാമായണ പാരായണം 11-ാം ദിവസം. അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. വിച്ഛിന്നാഭിഷേകം പാരായണം ചെയ്തത് വെച്ചൂർ ശങ്കർ. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.

0: കോഴിക്കോട് നഗരത്തിന്റെ വ്യാപാര സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. ഏകദേശം 4 പതിറ്റാണ്ടിനു മുകളിൽ പാരമ്പര്യമുള്ള കെട്ടിടങ്ങളാണ് മാർക്കറ്റിലുള്ളത്. ഇതിന് സുരക്ഷാ ഭീഷണി ഉള്ളത് കാരണം പൊളിച്ചു മാറ്റണമെന്ന റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മാർക്കറ്റിനെ കല്ലുത്താൻ കടവിൽ കഴിഞ്ഞ വർഷം പുതുതായി നിർമ്മിച്ച മാർക്കറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള കോർപ്പറേഷൻ ഉത്തരവ് വന്നിരുന്നു. ഇതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും ശക്തമായ എതിർപ്പുകളോടെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മനാഫ് കാപ്പാട്.
1: പാളയം പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് ബിൽഡിംഗ് അൺഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത്. പക്ഷേ വ്യാപാരികൾക്ക് ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടിയാൽ നിയമ നടപടികളുമായി മുമ്പോട്ട് നീങ്ങുന്നതാണ്. അതേപോലെ ഫലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ബിൽഡിംഗ് മോശം അവസ്ഥയിലാണെങ്കിൽ അവിടുത്തെ കച്ചവടക്കാർ തന്നെ OTD അടിസ്ഥാനത്തിൽ റിപ്പയർ ചെയ്യാൻ സന്നദ്ധമാണെന്ന് കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. ഇതിലും അപകടകരമായ ഒരുപടി ബിൽഡിങ്ങുകൾ കോർപ്പറേഷൻ അതിർത്തിൽ ഉണ്ടായിരിക്കെ പാളയം പച്ചക്കറി മാർക്കറ്റ് പെട്ടെന്ന് ഒഴിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ പച്ചക്കറി മാർക്കറ്റിലേക്ക് കച്ചവടക്കാരെ ഒഴിപ്പിച്ച് അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒരു കാരണവശാലും സംഘടന അത് അനുവദിക്കുന്നതല്ല. പാളയം പച്ചക്കറി മാർക്കറ്റ് ഓരോ ചെറിയ ഭാഗങ്ങളായി അവിടെ തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാർക്ക് പാളയം പച്ചക്കറി മാർക്കറ്റിൽ തന്നെ കച്ചവടം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത്.
0: പാളയം മാർക്കറ്റിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ സംഘാംഗം NIT കാലിക്കറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം അബ്ദുൾ അക്ബർ ശ്രദ്ധയോടെ.
2: പാളയം മാർക്കറ്റിന്റെ ഇഷ്യൂസ് നമ്മൾ കാലിക്കറ്റ് കോർപ്പറേഷൻ കൊടുത്ത റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ അത് ഒരു നോൺ എഞ്ചിനീയർഡ് സ്ട്രക്ചറാണ്. ഓൾറെഡി ഇഷ്ടംപോലെ ഡിഫെക്ട്സ് ഉണ്ട്. പല സ്ഥലത്ത് പ്ലാസ്റ്റർ പോയിണ്ട്, പിന്നെ ക്രാക്സ് ഉണ്ട്, അതെല്ലാ സ്ഥലത്തും ഉണ്ട്. മീൻസ് ഈവൻ പ്ലിന്ത് ലെവലിലുണ്ട്, വാൾസിലുണ്ട്, റൂഫിലുണ്ട്. അപ്പൊ ഏതൊരു സ്ട്രക്ചറൽ ഡിഫെക്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോഴും അതിന്റെ ബേസിൽ ഒരു എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊരു നോൺ എഞ്ചിനീയർഡ് സ്ട്രക്ചർ ആയ കാരണം നമ്മൾ അതിനൊരു പ്രോപ്പർ ബാക്കപ്പ് ഇല്ല. അഡീഷണലി എത്ര കാലം വരെ ഇനി നിലനിർത്താൻ പറ്റും ഈവൻ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്താല്. അപ്പൊ അതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെന്താ വെച്ചാൽ ഈ മെയിൻ്റനൻസ് കുറെ കാലം ആയിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത കുറെ സയൻസ് കണ്ടു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്യുമുലേറ്റീവ് ഡാമേജ് എഫക്ട് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓൾറെഡി നന്നായിട്ടൊന്ന് ഡീറ്റീരിയറേറ്റ് ചെയ്തു. മോസ്റ്റ്ലി വൺ സ്റ്റോറി ഷോപ്സിൽ ഫർദർ റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ ഫർദർ സ്ട്രെങ്തനിങ്ങിലും വലിയ സ്കോപ്പില്ല. കാരണം ഒരു ഫ്യൂച്ചർ ഇല്ലല്ലോ. ഓൾറെഡി ഷോപ്സ് ആർ വെരി അൺസ്റ്റേബിൾ. ഇപ്പൊ നല്ലൊരു ശക്തമായ മഴയോ കാറ്റൊക്കെ അടിച്ചാൽ തന്നെ പാർഷ്യലി ഓർ ഫുള്ളി കൊലാപ്സ് ചെയ്യുന്ന രീതിയിലാണ് ചില ഷോപ്സ്. പിന്നെ അവിടെ തന്നെ ഓൾറെഡി ചില ഷോപ്പ് ഓണേഴ്സ് ടെമ്പററി കൺസ്ട്രക്ഷൻ കുറച്ച് നടത്തിയിട്ടുണ്ട്. അഡീഷണൽ സൺഷേഡ് അങ്ങനെ ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ട് ആണ് അവിടെ ഉള്ളത്. ഇപ്പം മെയിൻ ഇഷ്യൂസ് ഈവൺ ഒരു എഞ്ചിനീയർഡ് RCC സ്ട്രക്ചറിന് പ്രിപ്പയർ ചെയ്തിട്ട് നിലനിർത്തണമെന്ന് നോക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ആസ്പെക്ട് നോക്കും. അങ്ങനെ ഇരിക്കെ ഇതൊരു നോൺ എഞ്ചിനീയർഡ് സ്ട്രക്ചറിന് ഇത്രയും ഓൾറെഡി സിവിയർലി ഡെഫിലേറ്റഡ് കണ്ടീഷനിലുള്ള ഒരു സീരീസ് ഓഫ് ഷോപ്സിൽ റീഹാബിലിറ്റേഷന് വലിയൊരു ഫ്യൂച്ചർ ഇല്ല. അപ്പൊ അതാണ് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തതും.
0: പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുമ്പോൾ കച്ചവടക്കാർക്ക് അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും ഒപ്പം അവിടെ കച്ചവടത്തിന് അനുകൂല സാഹചര്യമല്ലെന്നും കോഴിക്കോട് വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ കരിമാടം.
3: കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളും കച്ചവടക്കാരും ഒരേ സ്വരത്തിൽ ഇവിടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സമരം സംഘടിപ്പിക്കുകയും നിവേദനം നൽകുകയും ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിലനിൽക്കുന്ന പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിലനിൽക്കുന്ന കച്ചവടക്കാർ നിലനിൽക്കാൻ തന്നെ കാരണം 500 കച്ചവടക്കാരടങ്ങുന്ന അനുബന്ധ മേഖലകളിൽ കൂടിയാണ്. ഫ്രൂട്ട്സ് മേഖല, സ്റ്റേഷനറി മേഖല, അങ്ങനെ നിരവധി മേഖലകൾ എല്ലാം

0: റേത് കുടക്കേലി അതോട് ബന്ധിച്ച് ബസ് സ്റ്റാൻഡ് ഇതെല്ലാം കൂടി നിലനിൽക്കുന്നത് കൊണ്ടുമാണ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് എന്ന ഈ സമുച്ചയം ഇവിടെ നിലനിൽക്കാൻ തന്നെ കാരണം. അതിൽ നിന്ന് കോർപ്പറേഷൻ 153 കച്ചവടക്കാരെ മാത്രമാണ് അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നത്. അതുമൂലം ബാക്കി വരുന്ന 350 കച്ചവടക്കാരും ഇവിടെ തന്നെ നിലനിൽക്കുന്നത്. കച്ചവടക്കാർക്ക് കച്ചവടം നഷ്ടപ്പെടുകയും തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നു. 100% നിലനിൽക്കുന്ന ഒരു കാരണം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റാണ്, വായു സഞ്ചാരം കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും. ഇപ്പൊ ഉണ്ടാക്കിയ മാർക്കറ്റ് വളരെ ഇടുങ്ങിയതും വായു സഞ്ചാരം ഇല്ലാത്തതും വെന്റിലേറ്റേഷൻ ഇല്ലാത്തതും. എന്താണ് ഇവരുടെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കയ്യിൽ ന്യായമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുകച്ച് ചാടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്നുള്ള ഒരു പുതിയ നയം നമ്മൾ പത്രമാധ്യമങ്ങളോട് വായിക്കാൻ കഴിഞ്ഞു. നമുക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ പറയുന്ന ബിൽഡിങ്ങുകൾ, അതായത് ബസ് സ്റ്റാൻഡ് ബിൽഡിങ്, ജയന്തി ബിൽഡിങ്, ഇന്ദിരാ ബിൽഡിങ്, ഇതൊക്കെ ഏതോ കാലത്ത് അൺഫിറ്റ് എഴുതിയ ബിൽഡിങ്ങുകളാണ്. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന ബിൽഡിങ്ങിനെക്കാട്ടും ഉറപ്പുള്ള ബിൽഡിങ്ങുകളാണ് ഇത്. അതായത് പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ സ്ഥിതി നമ്മൾ കണ്ടതല്ലേ. അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 5-6 മാസത്തിനുള്ളിൽ വിവിധ മഴയിലൂടെ ചോർന്നൊലിച്ച കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അതിനോട് ഉപമിച്ച് നോക്കിയാൽ ഇനിയും 100 കൊല്ലം നിലനിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മാറ്റണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ കച്ചവടക്കാരെയും തൊഴിലാളികളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ എന്തുകൊണ്ടും സൗകര്യം കൂടിയ മാർക്കറ്റാണ് കല്ലുത്താൻ കടവിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നും കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും മേയർ ഒ സദാശിവൻ.
2: നമ്മുടെ കോഴിക്കോട്ടെ കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് 2009 കാറ്റ്കോ കമ്പനിയായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ആ എഗ്രിമെന്റ് പ്രകാരം 140 ഫ്ലാറ്റുകൾ കോർപ്പറേഷനിലെ കല്ലുത്താൻ കടവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്കുടെ പുനരധിവാസം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പണിത് കൊടുക്കുകയും ബാക്കിയുള്ള നമ്മുടെ ലാൻഡിനകത്ത് ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് പണിയുക എന്നുള്ളതായിരുന്നു കോർപ്പറേഷൻ അക്കാലത്ത് വിഭാവനം ചെയ്ത പദ്ധതി. അപ്പോൾ അത് പ്രകാരം 2009 അഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷം 2019 ഫ്ലാറ്റിന്റെ പണി പൂർത്തീകരിച്ച് 140 പേർക്ക് ഫ്ലാറ്റ് താമസിക്കുന്നതിന് വേണ്ടി മാറ്റി വിട്ടുകൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിൻ്റെ പണി ആരംഭിച്ചു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ പണി പൂർത്തീകരിച്ചു. നിലവിലുള്ള മാർക്കറ്റിലെ കച്ചവടക്കാരെ പൂർണ്ണമായും, അത് ഹോൾസെയിൽ അതുപോലെ റീറ്റെയിൽ കച്ചവടക്കാരെല്ലാം പൂർണ്ണമായും ഈ പുതിയ മാർക്കറ്റിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു പാക്കേജ് എന്നുള്ള നിലയ്ക്കാണ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാളയം പച്ചക്കറി മാർക്കറ്റിനേക്കാളും 4-5 ഇരട്ടി സൗകര്യങ്ങൾ കൂടുതലുള്ള ആധുനികമായ മാർക്കറ്റാണ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചുള്ളത്. നിലവിലാണെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ, ഓരോ ആളുകളും നിലവിൽ പഴയ മാർക്കറ്റിൽ എത്ര സൗകര്യങ്ങളിലാണോ ഉപയോഗിച്ചത്, ആ സൗകര്യങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് കണക്കാക്കി സ്ക്വയർ ഫീറ്റിന് 80 രൂപ നിരക്കിൽ അത് കൗൺസിലൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അപ്പം ആ ധാരണയുടെ പുറത്താണ് അങ്ങനെ അന്ന് ഒരു ധാരണ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് പ്രകാരം മാറേണ്ടതായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ്. എന്നാൽ കച്ചവടക്കാരിൽ കുറച്ച് പേർ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഇതൊക്കെ രൂപപ്പെടുകയുണ്ടായി. ഏറ്റവും അവസാനമായി പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഞാൻ ആ അസോസിയേഷന്റെ പ്രതിനിധികളായി സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവർ പറഞ്ഞിട്ടൊരു കാരണം, റീറ്റെയിൽ കച്ചവടക്കാർക്ക് താഴെ സൗകര്യം വേണം, ഒന്നാം നിലയിലേക്ക് അവർക്ക് കച്ചവടം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് താഴെ സൗകര്യം ഒരുക്കണം എന്നായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 തവണ ചർച്ച അവരുമായിട്ട് ഞാൻ നടത്തിയിരുന്നു. അപ്പൊ ആ ചർച്ചയിൽ അവർ പറഞ്ഞൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ റൂമുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു 10-15 റൂമുകൾ താഴെ മാർക്കറ്റിൻ്റെ അകത്ത് അവർക്ക് കച്ചവടത്തിന് വേണ്ടി പുതുതായി പണിയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കച്ചവടക്കാരുമായി സംസാരിച്ചിട്ടുണ്ടാവുന്ന ധാരണ പ്രകാരം പുതുതായി കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ളൊരു കാര്യം. എന്നതിന് ശേഷമാണ് മാറാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഈ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കൗൺസിൽ അജണ്ട വന്ന സമയത്താണ് അജണ്ടയുടെ മുകളിൽ പ്രതിപക്ഷ കക്ഷിയുടെ പ്രതിനിധികളെല്ലാം പറയുകയുണ്ടായി, കക്ഷി നേതാക്കൾ ഒന്നുകൂടെ കാര്യങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് കൂടിയാലോചന വേണം എന്ന് പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ അജണ്ട മാറ്റിവെച്ചതാണ്. അവരുമായി ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുകൂടെ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനമാക്കുക എന്നുള്ള നിലയിലാണ് ആ അജണ്ട മാറ്റിവെക്കുകയുണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോഴും എന്താണോ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ന്യായമായ കാര്യങ്ങൾ കേൾക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക്, കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രയാസവും ഇല്ല. അതെപ്പോഴും നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ്.

0: മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് പുതിയ മാർക്കറ്റിലേക്ക് കച്ചവട സ്ഥാപനങ്ങളെ മുഴുവൻ മാറ്റി പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.
1: നിലവിലുള്ള മാർക്കറ്റിന്റെ സ്ഥലം മാറുമ്പോൾ മാറുന്നത് കുറച്ചു കെട്ടിടങ്ങളുടെ സ്ഥാനം മാത്രമല്ല, അവിടെ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കച്ചവടം നടത്തുന്നവരുടെ ജീവിതം കൂടിയാണ്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ എന്ന ഭീതി ഉളവാക്കുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇത്തരം മാറ്റങ്ങൾ സാധൂകരിക്കപ്പെടേണ്ടത് ബാധിക്കപ്പെടുന്നവരുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം എം കെ ദിലീപ്.

0: കൃഷിദീപം.
1: ഒരേ കൃഷിയിടത്തിൽ രണ്ടോ അതിലധികമോ വിളകൾ ഒരേ സമയം കൃഷി ചെയ്യുന്നതാണ് മിശ്രവിള കൃഷി. കീടങ്ങളെ നിയന്ത്രിക്കുവാൻ ഇതുവഴി സാധിക്കും. മിശ്രവിളയുള്ള കൃഷിയിടങ്ങളിൽ കീടബാധ വളരെ പതുക്കെ മാത്രമേ വ്യാപിക്കുകയുള്ളൂ. വിളകളുമായി വെള്ളത്തിനും പോഷകങ്ങൾക്കും കളകൾ മത്സരിക്കുമെന്നതിനാൽ കള നിയന്ത്രണം കൃഷിയിടത്തിൽ വളരെ അത്യാവശ്യമാണ്. കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവ പിഴുതുകളയണം. ആരോഗ്യമുള്ള വിളകളെ ഉൽപ്പാദിപ്പിക്കുവാൻ ശരിയായ രീതിയിലുള്ള ജലസേചനവും അത്യാവശ്യമാണ്. മണ്ണിൽ ഈർപ്പം നിലനിർത്താനായി പുതയിടുന്നത് ശീലമാക്കാം. മണ്ണിൽ അമിത രാസവള പ്രയോഗം ഒഴിവാക്കി പോഷകമൂലകങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുവേണം കൃഷി ചെയ്യാൻ. കൂവക്കിഴങ്ങിനും കൂവപ്പൊടിക്കും പോഷക ഗുണങ്ങളേറെയുണ്ട്. രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഇത് അത്യുത്തമം. പ്രോട്ടീൻ, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ചെമ്പ് തുടങ്ങിയവയുടെ ശേഖരമാണ് കൂവക്കിഴങ്ങ്. 32% അന്നജമടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിശപ്പിനെ നിയന്ത്രിക്കുകയും ശരീരഭാരം ക്രമീകരിക്കുകയും ചെയ്യും. ഹൃദയാരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അത്യുത്തമമാണ്. ഇതിലെ ഇരുമ്പിന്റെ അംശം വിളർച്ച, രക്തക്കുറവ് എന്നിവ പരിഹരിക്കും. പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ മസിലുകൾക്കും എല്ലുകൾക്കും ബലം നൽകും. പൊട്ടാസ്യം ഉയർന്ന അളവിലുള്ളതിനാൽ ക്ഷീണം അകറ്റുകയും എപ്പോഴും ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യും. നാരുകൾ അധികമുള്ളതിനാൽ പ്രമേഹ രോഗികൾ കൂവക്കിഴങ്ങ് വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്.

0: കൃഷിദീപം.
1: ചുറ്റുവട്ടം
2: കൈരളി വേദി ഹാളിൽ കോഴിക്കോട് സാംസ്കാരിക പ്രതികരണ വേദി വിവിധ പുരസ്കാര ജേതാക്കളായ യു കെ കുമാരനും പി പി ശ്രീധരനുണ്ണിക്കും 4:30 സ്വീകരണം നൽകുന്നു. ഉദ്ഘാടനം സുഭാഷ് ചന്ദ്രൻ. ചാവറ കൾച്ചറൽ സെന്ററിൽ 5:00 മാനവ മഹത്വം എന്ന വിഷയത്തിൽ സെമിനാർ, ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻഡ് വർഗീസ് ചക്കാലക്കൽ. ഗായിക കെ എസ് ചിത്രയ്ക്ക് ഗാനോപഹാരം ടൗൺഹാളിൽ വൈകിട്ട് 5:00.
1: ചുറ്റുവട്ടം.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
4: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
5: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
4: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
4: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൗത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
7: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
6: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്.

0: ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർ മൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായു ശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീരജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യ

0: ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻകുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൗത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയിൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പരിഷ്കാരാർത്ഥം ഉച്ചസ്തരീയ കാര്യബലസ്യ നിർമ്മാണസ്യ ഘോഷണാം കൃതവാൻ. अस्य कार्यबलस्य अध्यक्षतां विख्यातः प्रौद्योगिकी विशेषज्ञः नंदन नीलेकणी करिष्यति. अस्मिन् कार्यबले आईबी इत्यस्य पूर्व निदेशकः तपन डेका, पूर्व इसरो अध्यक्षः एस सोमनाथः, आईआईटी चेन्नई इत्यस्य पूर्व निदेशकः वी कामकोटिः, पूर्व शिक्षा सचिवा अनीता करवालः तथा आपूर्ति श्रृंखला प्रबंधन विशेषज्ञः अमितलाल मीणा च सदस्याः भविष्यन्ति. एकस्मिन् दृश्य श्रव्य सन्देशे प्रधानमंत्री अवदत् यत् एतत् कार्यबलं परीक्षा व्यवस्थायाः सुदृढीकरणे विशेषं ध्यानं प्रदास्यति. तस्य अनुशंसानाम् आधारेण भावि परीक्षाणां विश्वसनीयतां सुनिश्चेतुम् आवश्यकोपायाः यथाशीघ्रं क्रियन्ते. तेन एतदपि उक्तं यत् परीक्षा सम्बद्धानाम् अनियमिततानां निवारणाय कठोर प्रावधानयुक्तं नूतन विधेयकं प्रशासनम् अद्य संसदि प्रस्तौति.
2: हम पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकणी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: പ്രശാസനം അദ്യ ലോക്സഭായാം സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം 2026 ഇതി പ്രസ്തുതം കരിഷ്യതി. എതസ്യ വിധേയകസ്യ സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമം 2024 ഇത്യതസ്മിൻ സംശോധനമസ്തി. കേന്ദ്രീയമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഹ എതത് വിധേയകം ലോക്സഭായാം പ്രസ്തോഷ്യതി. ഗതശുക്രവാസരെ കേന്ദ്രീയമന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗേ പരീക്ഷാസു ച അനുചിത സാധനപ്രയോഗസ്യ പ്രകരണേഷു ദ്രുതന്യായാലയാനാം സ്ഥാപനായ ദോഷിഭ്യഃ കഠോരതര ദണ്ഡവിധാനം ച സുനിശ്ചേതും പ്രാരൂപവിധേയകം അനുമോദിതം. കേന്ദ്രീയമന്ത്രി പ്രഹ്ലാദ് ജോഷി ശിക്ഷാമന്ത്രിണഃ കാര്യഭാരം അധിഗൃഹീതവാൻ. ധർമ്മേന്ദ്രപ്രധാനസ്യ ത്യാഗപത്രാനന്തരം ഗതശനിവാസരെ സഹ അസ്മിന് പദെ നിയുക്തഃ. ശ്രീജോഷി സ്വവർത്തമാനമന്ത്രാലയൈഃ സഹ ശിക്ഷാമന്ത്രാലയസ്യ ദായിത്വമപി നിർവഹിഷ്യതി. രക്ഷാമന്ത്രി രാജ്നാഥസിംഹഃ ഉക്തവാൻ യത് പാകിസ്ഥാനദേശേന സഹ കാപി വാർത്താ ന ഭവിഷ്യതി. ഭാരതസ്യ സമ്പൂർണ്ണം ധ്യാനം കേവലം പാകിസ്ഥാനാധികൃതസ്യ ജമ്മുകശ്മീരപ്രദേശസ്യ ഭാഗം പുനഃ പ്രാപ്തൌ ഏവ ഭവിഷ്യതി.
3: भारत पाकिस्तान के हर मिस एडवेंचर का जवाब उसकी कल्पना से कहीं अधिक कठोर तरीके से देने की क्षमता रखता है. और मैं इस मंच से यह साफ संदेश देना चाहता हूं, भारत की संप्रभुता की ओर बढ़ने वाला हर नापाक कदम का यही अंजाम होगा. साथियों, हमारा इंटेंशन साफ है कि अब पाकिस्तान से कोई बात नहीं होगी, और अगर बात होगी तो सिर्फ पीओके पर ही बात होगी, जो कि भारत का हिस्सा है, जिस पर पाकिस्तान ने अवैध

0: तरीके से कब्जा किया था।
1: रक्षामन्त्री ह्यः लद्दाखस्य द्रासनगरे सप्तविंशतितमं कारगिलविजयदिवससमारोहं सम्बोधयन् एतद् वक्तव्यं प्रदत्तवान्। दिल्लीप्रशासनेन दिल्लीमहिलायोगस्य दिल्लीअल्पसंख्यकायोगस्य च निर्माणं कृतम्। लतागुप्ता दिल्लीमहिलायोगस्य अध्यक्षा नियुक्ता, तया सह श्यामबाला, मालतीवर्मा, लतासोढी, सरनिकाशर्मा झा च रेणुबल्ला सदस्यत्वेन नियुक्ताः। निर्मल जैन इत्येषः दिल्ली अल्पसंख्यकायोगस्य अध्यक्षः नियुक्तः। अमेरिका ईरान देशौ द्वितीय दिने आक्रमणानि स्थगितवन्तौ, येन प्रायः सप्ताहद्वयानन्तरं वर्धमानस्य सैन्याक्रमणस्यानन्तरं अन्तरिमयुद्धविरामविषये पुनः वार्तालापस्य सम्भावना समुत्पन्ना। संयुक्तराष्ट्रसङ्घस्य अमेरिकादेशस्य राजदूतः माइक वॉल्ट्ज इत्येषः ह्यः अवदत् यत् राष्ट्रपति ट्रम्पः कूटनीतेः अवकाशं प्रददाति। ग्लास्को नगरे प्रचलितासु राष्ट्रमंडल क्रीडासु महिलानां अष्टचत्वारिंशत् किलोग्राम स्पर्धायां भारतीय भारोत्तोलिका मीराबाई चानू इत्येषा स्वर्णपदकं विजितवती। इति वार्ताः।
2: आकाशवाणी इपुल रामायण पुरुल।
3: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
5: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
6: ഇക്ഷ്വാകു വംശത്തിലെ അജൻ എന്ന രാജാവിന് ഹിന്ദുമതിയിൽ ജനിച്ച മകനാണ് ദശരഥൻ. നേമി എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അസാമാന്യമായ യുദ്ധ വൈദഗ്ധ്യമുണ്ടായിരുന്നു നേമിക്ക്. ഇന്ദ്രപദം കൈയടക്കിയ ശംബരാസുരനെ വധിക്കാൻ ബ്രഹ്മാവുൾപ്പെടെയുള്ള ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം സ്വർഗത്തിലെത്തി. തൻ്റെ ഭീകരമായ അസുരപ്പടയെ നേമി അനായാസം കൊന്നൊടുക്കുന്നത് കണ്ട് ശംബരൻ ക്രുദ്ധനായി. അയാൾ ഒരേ സമയം 10 രൂപം ധരിച്ച് 10 ദിക്കുകളിലൂടെ നേമിയെ ആക്രമിച്ചു. അപ്പോൾ ആ 10 പേരെയും 10 തേരിലിരുന്ന് സമനിലയിൽ പോരാടി ഒരേ നിമിഷം വധിക്കാൻ നേമിക്കു സാധിച്ചു. ഈ അദ്ഭുത പരാക്രമം കണ്ടു സംപ്രീതനായ ബ്രഹ്മാവ് നേമിക്ക് ദശരഥൻ എന്ന പേരു നൽകി. ഏറെക്കാലം മക്കളില്ലാതെ ദുഃഖിച്ച ദശരഥന് ഒടുവിൽ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 പുത്രന്മാരുണ്ടായി. തൻ്റെ അന്ത്യകാലത്ത് മക്കളെയോർത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വന്നു ദശരഥന്. താൻ അങ്ങേയറ്റം സ്നേഹിച്ച രാമനെ മരണസമയത്ത് ഒരു നോക്ക് കാണാൻ പോലും ദശരഥ മഹാരാജാവിനു കഴിഞ്ഞില്ല. കർമ്മഫലം തന്നെ അതിൻ്റെ കാരണം. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാറുണ്ടല്ലോ പലരും. ദശരഥനും ചെയ്തുപോയി അങ്ങനെയൊരു പാപകർമ്മം. ഒരു രാത്രിയിൽ നായാട്ടിനിടെ സരയൂ നദിക്കരയിൽ വച്ച് അദ്ദേഹം ഒരു സവിശേഷ ശബ്ദം കേട്ടു. ആന വെള്ളം കുടിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ശബ്ദം കേട്ടിടത്തേക്ക് അദ്ദേഹം ശബ്ദവേദി എന്ന അമ്പയച്ചു. അടുത്ത നിമിഷം അവിടെ നിന്ന് ദയനീയമായ ഒരു നിലവിളി ഉയർന്നു. ഓടിയെത്തിയ ദശരഥൻ കണ്ടത് തൻ്റെ അമ്പുകൊണ്ട് നിലത്തു വീണു പിടയുന്ന ഒരു മുനികുമാരനെയാണ്. പടുവൃദ്ധരായി കണ്ണുകാണാതെ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന തപസ്വികളായ മാതാപിതാക്കൾക്ക് ദാഹജലം കൊണ്ടുപോകാൻ വന്നതാണു താൻ. തനിക്കിനി അത് ചെയ്യാനാവില്ല. അതിനാൽ അങ്ങ് ദയവു ചെയ്ത് എൻ്റെ അച്ഛനമ്മമാർക്ക് കുടിനീർ കൊണ്ടു കൊടുക്കണേ എന്നപേക്ഷിച്ചിട്ട് ശ്രാവണൻ എന്ന ആ മുനികുമാരൻ മരിച്ചു വീണു. കുറ്റബോധത്താൽ ദുഃഖിതനും പശ്ചാത്താപത്താൽ വിവശനുമായ ദശരഥൻ കുടിവെള്ളവുമായി ശ്രാവണൻ്റെ ആശ്രമത്തിലെത്തി. ദാഹജലവുമായി മകൻ എത്തിച്ചേർന്നു എന്ന് പ്രതീക്ഷിച്ച മുനിയോടും പത്നിയോടും നടന്നതെല്ലാം അദ്ദേഹം വിവരിച്ചു. അത്യന്തം ദുഃഖിതരായ ആ താപസശ്രേഷ്ഠർ ദശരഥനും പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ശവിച്ച ശേഷം തങ്ങളുടെ ഏക മകൻ്റെ ചിതയിൽ വീണ് മരണം വരിച്ചു. മരണാസന്നനായ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ ഈ ഓർമ്മകൾ തെളിഞ്ഞു വന്നു. മഹാരാജാവും സുഹൃതിയായ പിതാവുമാണെങ്കിലും ഏറ്റവും ശോചനീയമായി പോയി ദശരഥൻ്റെ

0: അവസാനത്തെ അവസ്ഥ. ഭാര്യമാരിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൾ തന്നെ കുടുംബഛിദ്രത്തിന് കാരണക്കാരിയായി. പ്രാണനെപ്പോലെ സ്നേഹിച്ച ശ്രീരാമൻ ഏറെ അകലെ ഏതോ കൊടും കാട്ടിൽ കഴിയുന്നു. ഒപ്പം സീതയും ലക്ഷ്മണനുമുണ്ട്. ഭരതനെയും ശത്രുഘ്നനെയും താൻ തന്നെയാണ് കേകയ രാജ്യത്തേക്ക് അയച്ചത്. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ എടുത്ത മുൻകരുതലായിരുന്നു അത്. ചുരുക്കത്തിൽ, അന്ത്യകർമ്മം ചെയ്യാൻ ഒരു മകനും സമീപത്തില്ല. എന്നോ ഒരിക്കൽ വിവേകം കൂടാതെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എന്തെന്തനർത്ഥങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു, എന്തും നല്ലവണ്ണം ആലോചിച്ചിട്ടേ ആരും ചെയ്യാൻ പാടുള്ളൂ. ഉന്നത പദവി അലങ്കരിക്കുന്നവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ കർമ്മദോഷത്തിൻ്റെ ഫലം അവരിൽ മാത്രം ഒതുങ്ങുകയില്ല. ദശരഥൻ്റെ അനുഭവം ഇതാണ് വ്യക്തമാക്കുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി,
5: ആകാശവാണി കോഴിക്കോട്.
6: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
7: വായന ഒരിക്കലും ഒരൊറ്റ അഗ്രത്തിലൂടെ മാത്രം നീങ്ങുന്ന ഒരു വൺ വേ ട്രാഫിക് അല്ല. അത് ഒരു ഹൈവേ പോലെ നീളുന്നതല്ല, ഒരു ഗ്രാമീണ പാത പോലെ, ഒരു ഉൾനാടൻ പാത പോലെയാണ് എപ്പോഴും ഒരു വായനയുടെ സ്വഭാവം.
8: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞ ആഴ്ച കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
7: എന്റെ വായനയുടെ എങ്കിലും, കാരണം ഈ വഴിയിൽ നിന്ന് അനേകം വഴികൾ പിരിഞ്ഞു പോവുകയും ഒരുപാട് വഴികൾ വന്നു ചേരുകയും ഒക്കെ ചെല്ലുന്ന ആകെ ബഹളം നിറഞ്ഞ ഒരു ഒരു ഒരു രീതിയുണ്ട് വായനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളോ ക്ലാസിക്കുകളോ മാത്രമല്ല, അതേസമയം തന്നെ എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്ന അനേകം നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ വായനയാണ് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ അപ്ഡേറ്റിംഗ് എനിക്ക് എന്നെ സംബന്ധിച്ച് ആവശ്യം. പിന്നീട് ഞാൻ എൻ്റെ ഗവേഷണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പത്രപ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഒരു അക്കാഡമിക് വശം അതാണ്. അപ്പോൾ രാഷ്ട്രീയം, ചരിത്രം, നിരന്തരമായി വരുന്ന ഈ ഭൗമരാഷ്ട്രീയത്തിലെയും ലോകരാഷ്ട്രീയത്തിലെയും പരിവർത്തനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, ഭരണഘടന, ചരിത്രവും രാഷ്ട്രീയവും ഒരു പ്രധാന വായനാ വസ്തുവായി എനിക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ താല്പര്യങ്ങൾ പല വഴിക്ക് നീങ്ങിപ്പോകുമല്ലോ. അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റുകൾ പലതിൻ്റെ സാഹിത്യ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഭാഗമായി, പത്രപ്രവർത്തനേതരമായ താല്പര്യങ്ങളിൽ ഈ വായന, പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തു എന്നെ ആകർഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കേരളത്തിലെ പുസ്തകത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ആദ്യകാല അച്ചടി നടന്നത്, നമ്മുടെ ടൈപ്പ്ഫേസസ് അല്ലെങ്കിൽ അച്ചുകൾ എങ്ങനെ വികസിച്ചു വന്നു, ഈ ഡിസൈനുകൾ എങ്ങനെ ഉണ്ടായി, നമ്മൾ ആദ്യകാല പ്രസാധകർ ആരായിരുന്നു, അവർ എന്തുമാതിരി കഷ്ടപ്പാട് സഹിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തത്, ഇങ്ങനെ നിരന്തരമായി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ഞാൻ ബുക്സ്റ്റാൾജിയ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക വായനക്കാരൻ്റെ ഗൃഹാതുരത്വങ്ങളുടെ ഒരു സബ്ടൈറ്റിലോട് കൂടിയൊരു പുസ്തകമാണ്. അതിനകത്ത് സാധാരണ ആരും പുസ്തകങ്ങളായി പരിഗണിക്കാത്ത പുസ്തകങ്ങൾ, അതായത് പാഠപുസ്തകങ്ങൾ, ലഘുലേഖകൾ, അല്ലെങ്കിൽ വലിയ ലൈബ്രറികളിലോ ഗവേഷണ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാത്ത മന്ത്രവാദ ഗ്രന്ഥങ്ങൾ, പോപ്പുലർ ലിറ്ററേച്ചർ, ഡിറ്റക്റ്റീവ് നോവലുകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന ലേഖനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിന് പുറമേ നമ്മുടെ ആദ്യകാലത്തെ പ്രിൻറ്റർമാർ, അച്ചുകുത്തികൾ, ആദ്യകാല പ്രസാധകർ, ഇവരുടെ ഒരിടവും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ അത് എൻ്റെ വായനയുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആയിട്ടാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. നമ്മുടെ വായനയെ വായിച്ച് ആസ്വദിച്ച് നമുക്കുണ്ടാകുന്ന മാനസിക അനുഭൂതി, ആനന്ദം മാത്രമല്ല, വായനയ്ക്ക് അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് വശം, അല്ലാതെ ഭാഷാപരമായ അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ വശമല്ലാതെ പുസ്തകത്തെ ഒരു ഭൗതിക വസ്തുവായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അതിൻ്റെ അച്ചടിയിലേക്കും അച്ചുകളുടെ ചരിത്രത്തിലേക്കും ഒക്കെ നീങ്ങിയത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഠിനമായി അധ്വാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കുറച്ച് ആശ്വാസവും വേണമല്ലോ. എല്ലായ്പ്പോഴും വലിയ തടിച്ച സൈദ്ധാന്തിക പുസ്തകങ്ങൾ വായിക്കും.

യും ദസ്തയവ്സ്കിയുടേത് പോലുള്ള അല്ലെങ്കിൽ തോമസ് മന്നേത് പോലുള്ള വലിയ ഗഹനങ്ങളായ നോവൽ വായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. ഞായറാഴ്ച ഒരു വിശ്രമം വേണമെന്നാണല്ലോ പണ്ടേ തന്നെ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആശ്വാസ വായന ആവശ്യമുണ്ട്. ഈ ആശ്വാസ വായന എനിക്ക് കുട്ടിക്കാലം മുതലേ തുടങ്ങിയിട്ടുണ്ട്. അത് ക്രൈം നോവലുകളിലാണ് ഞാൻ എൻ്റെ, അല്ലെങ്കിൽ അവസർപ്പക നോവലുകൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതെല്ലാം ചേർത്ത് പറയാവുന്ന വാക്കാണ് ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവൽ. ഈ ക്രൈം ഫിക്ഷൻ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ഉന്നത രൂപം എന്ന് പറയാവുന്ന അതാണ് ഈ ക്രൈം ഫിക്ഷൻ. ക്രൈം ഫിക്ഷൻ എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഈ നാട്ടിൻപുറത്ത് വായനശാലയിൽ നിന്ന് വായിക്കുന്നവർ അവസാനത്തെ പേജില്ലാത്ത ക്രൈം നോവൽ വായിച്ചാണല്ലോ വായിച്ച് വരിക. ഒരു ക്രൈം നോവലിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈം അതിൻ്റെ അവസാനത്തെ പേജ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ നമുക്ക് കഥാന്ത്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷയാണല്ലോ ക്രൈം നോവലുകളിലേക്ക് എല്ലാ വായനക്കാരെയും പിടിച്ചു നിർത്തുന്നത്. അത് നാട്ടിൻപുറത്തെ വായനശാലയിലെ പുസ്തകത്തിൽ മിക്കവാറും അവസാനത്തെ പേജ് നിരന്തരം ആളുകൾ വായിച്ച് വായിച്ച് ഇളകിപ്പോയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ആകാംക്ഷയെ സംബന്ധിച്ച ഒരു വലിയ ചുഴി തന്നെ പെട്ട് വായിച്ച് വളരുകയാണ് ചെയ്യുന്നത്.

0: അറിയാവുന്ന വാക്കാണ് ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവൽ. ഈ ക്രൈം ഫിക്ഷൻ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ഉന്നത രൂപം എന്ന് പറയാവുന്ന അതാണ് ഈ ക്രൈം ഫിക്ഷൻ. ക്രൈം ഫിക്ഷൻ എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഈ നാട്ടുമ്പുറത്ത് വായനശാലയിൽ നിന്ന് വായിക്കുന്നവർ അവസാനത്തെ പേജില്ലാത്ത ക്രൈം നോവൽ വായിച്ചാണല്ലോ വായിച്ച് വരിക. ഒരു ക്രൈം നോവലിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈം അതിൻ്റെ അവസാനത്തെ പേജ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ നമുക്ക് കഥാന്ത്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷയാണല്ലോ ക്രൈം നോവലുകളെയൊക്കെ എല്ലാ വായനക്കാരെയും പിടിച്ചു നിർത്തുന്നത്. അത് നാട്ടുമ്പുറത്തെ വായനശാലയിലെ പുസ്തകത്തിൽ മിക്കവാറും അവസാനത്തെ പേജ് നിരന്തരം ആളുകൾ വായിച്ച് വായിച്ച് ഇളകിപ്പോയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ആകാംക്ഷയെ സംബന്ധിച്ച ഒരു വലിയ ചുഴി തന്നെ പെട്ട് വായിച്ച് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ മലയാളത്തിലുള്ള ക്രൈം ഫിക്ഷനുള്ള താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം പിന്നീട് ഇംഗ്ലീഷിൽ ഞാൻ ഉയർന്ന നിലവാരമുള്ള ആളുകൾ എഴുതുന്ന ക്രൈം നോവലുകൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളത്തിൽ വളരെ ശരാശരിയിലും താഴെ നിലവാരമുള്ള കൃതികൾ മാത്രമേ എഴുതപ്പെടുന്നുള്ളൂ. ഏതാണ്ട് മലയാളത്തിലെ അവസ്ഥ ഇന്നും വ്യത്യസ്തമൊന്നും അല്ല. യൂറോപ്യൻ ഭാഷകളിൽ വിശേഷിച്ച് ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലുമൊക്കെ ക്രൈം ഫിക്ഷൻ രംഗത്ത് ഈ ഭാഷകളിലൊക്കെ ക്രൈം ഫിക്ഷൻ വളരെ വൈകിയാണ് ഉദിച്ചത്. ഇംഗ്ലീഷിൽ മാത്രമേ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കഴിഞ്ഞ ഫ്രഞ്ചിൽ മാത്രമാണ് യൂറോപ്യൻ ഭാഷയിൽ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നത്. ഈ പല യൂറോപ്യൻ ഭാഷകളിലും ഈ അടുത്ത സമയത്താണ് ക്രൈം ഫിക്ഷൻ വലിയ തരംഗമായിട്ട് വികസിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഭാഷകളിലെ കുറ്റാന്വേഷണ നോവൽ സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ വികാസങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ രാത്രി വായനകൾ ഞാൻ ക്രൈം ഫിക്ഷന് വേണ്ടിയാണ് മാറ്റിവെച്ചുള്ളൂ. രാത്രി കിടക്കാൻ നേരത്ത് വായിക്കുമ്പോൾ ക്രൈം ഫിക്ഷൻ വായിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ശാന്തമായി വായിക്കാനുള്ള നമ്മൾ പഠനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വളരെ കുറേ കൂടി ഗൗരവമുള്ള സാഹിത്യ ചിന്തയ്ക്ക് വേണ്ടിയോ സാഹിത്യാസ്വാദനത്തിന് വേണ്ടിയോ അല്ലാത്ത ആശ്വാസ വായന എന്ന് പറയുന്നത് പ്രദാനം ചെയ്യാനായിട്ട് ഈ ക്രൈം ഫിക്ഷന് കഴിയും. അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ ഈ ബുക്കിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം കിടന്നുകൊണ്ട് വായിക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ റീഡർ അണച്ചു വെച്ചാൽ മതി, അതിനകത്ത് ലൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വായിക്കുക. ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വലിയ വിലയെ പേടിക്കുകയും വേണ്ട, കാരണം ഈ ബുക്കിന് വില കുറവാണ്. അതുകൊണ്ട് എൻ്റെ ആശ്വാസ വായനയ്ക്ക് വേണ്ടി ഞാൻ പതുക്കെ പുസ്തകത്തിൽ നിന്ന് അച്ചടിച്ച പുസ്തകത്തിൽ നിന്ന് കടലാസിൽ നിന്ന് ഈ ബുക്കിലേക്ക് മാറിയിരിക്കുന്നു. അത് എനിക്ക് ഈ ബുക്കിലേക്ക് മാറാൻ പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിട്ടല്ല. കടലാസിനോടും ആ കടലാസിൻ്റെ മഷിയുടെ മണത്തോടും പുതിയ പുസ്തകം കിട്ടിയാൽ ഇപ്പോഴും മണത്തു പോകുന്ന ഒരു സ്കൂൾ കുട്ടി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വായനക്കാരുടെ ഉള്ളിലും ആ മഷിയുടെ മന്ദാരഗന്ധത്തോടുള്ള ഒരാഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്ന കൗതുകം. അതിൽ നിന്ന് കാലം അല്ലെങ്കിൽ സാങ്കേതികവിദ്യയുടെ മാറ്റം പതുക്കെ ഇ റീഡിങ്ങിലേക്ക് ഈ ബുക്കിലേക്ക് നമ്മളെ എല്ലാവരെയും മാറ്റിക്കൊണ്ടുവരികയാണ്. അച്ചടിച്ച പുസ്തകം എത്ര കാലം നിലനിൽക്കും എന്നുള്ള ആശങ്കകൾ ലോകത്ത് വളരെ സജീവമായിട്ടുണ്ട്. കാരണം പണ്ട് നമ്മൾ സ്ലേറ്റിലാണല്ലോ എഴുതി പഠിച്ചത്, അതൊരു ടാബ്ലറ്റായിരുന്നു. ആ ടാബ്ലറ്റ് എന്നാണ് ആ കളിമൺ പലകകളെ യൂണിഫോമൊക്കെ എഴുതിയിരുന്ന കളിമൺ പലക പറയുന്നത്. സത്യത്തിൽ ഇന്നും നമ്മൾ വായിക്കുന്നതും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഒരു ടാബ്ലറ്റിൽ ആണത്. ഡിജിറ്റലാണ് അതിൻ്റെ സ്ക്രീൻ എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടാബ്ലറ്റിലോ അക്ഷരമാലയിലോ മാറിയിട്ടില്ല. കടലാസ് എന്ന മാധ്യമം മാറുന്നു. ഒരു പക്ഷേ നാളെ കടലാസ് പതുക്കെ പതുക്കെ അദൃശ്യമാവും. എങ്കിലും അച്ചടിച്ച പുസ്തകം വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ഗാഢമായ മോഹം. കാരണം വായനയാണ് എൻ്റെ അസ്തിത്വത്തെ സാധ്യമാക്കിയതാണെന്ന് എനിക്കറിയാം. ഈ വായനയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നൊരാൾ ഒരുപക്ഷെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരായിട്ടോ കരം തീർക്കുന്ന ഒരാളായിട്ടോ ഒക്കെ ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഞാൻ ജീവിച്ചു എന്നുള്ളത് അർത്ഥവത്തായിത്തീരുന്നത് ഞാനിതുവരെ വായിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ അസ്തിത്വത്തെ നിർവചിക്കുന്നത് ഞാൻ വായിച്ചു, വായനയിൽ നിന്ന് ഞാൻ പല ലോകങ്ങൾ കണ്ടു എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. വായനയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊതുവേ ചോദിച്ചു കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ? സത്യത്തിൽ ഇതിന് ഉത്തരം പറയുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വായനക്കാരനെ സംബന്ധിച്ച് എല്ലാ പുസ്തകങ്ങളും പ്രിയപ്പെട്ടതാണ്. ചില ജനസിലെ മറ്റൊരു പുസ്തകം ഇല്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം മാത്രം പ്രിയപ്പെട്ടതായിത്തീരും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് എൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു, കേരള പാഠാവലികൾ.
1: നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരനാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എൻ്റെ വായന സമാപിക്കുന്നു.

0: ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണമോഹൻ ആർ.
1: ചെറിയ കുട്ടികളിൽ പനി വരുന്ന സന്ദർഭങ്ങളിൽ രക്ഷകർത്താക്കൾ ഏറ്റവും ഭയക്കുന്ന ഒരു സ്ഥിതിയാണ് അതോടൊപ്പം ഉണ്ടാകുന്ന അപസ്മാരം അഥവാ ഫെബ്രൈൽ സീഷേഴ്സ്. ഈ അവസ്ഥ സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ചില സന്ദർഭങ്ങളിൽ അപസ്മാരം വന്നതിന് ശേഷമാകാം കുട്ടിക്ക് പനി കാണുന്നത്. ഈ രോഗം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ്. ഫെബ്രൈൽ സീഷറിനെ 2 തരംതിരിക്കാം. സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്നും കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്നും. 15 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന, ശരീരത്തെ മൊത്തമായി ബാധിക്കുന്ന, സാധാരണയായി 24 മണിക്കൂറിൽ 1 തവണ മാത്രം കാണുന്ന തരം ഫെബ്രൈൽ സീഷറാണ് സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്നറിയപ്പെടുന്നത്. എന്നാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്പം സങ്കീർണമാണ്. അപസ്മാരം 15 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ശരീരത്തിൻ്റെ 1 വശത്തെ മാത്രം ബാധിക്കുന്നു, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 1-ൽ അധികം തവണ ഉണ്ടാകുകയും ചെയ്യുന്നു. ഫെബ്രൈൽ സീഷർ 30 മിനിറ്റിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ ഫെബ്രൈൽ സ്റ്റാറ്റസ് എപ്പിലിപ്റ്റിക്കസ് എന്ന് പറയുന്നു. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഫെബ്രൈൽ സീഷർ വരികയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത 50%. 2-ൽ അധികമോ തവണ ഫെബ്രൈൽ സീഷർ വന്നവരിൽ 50% പേർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ചെറുപ്പത്തിൽ ഫെബ്രൈൽ സീഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപസ്മാരമുണ്ടാകുമ്പോൾ പ്രഥമ ശുശ്രൂഷയായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശക്തിയായ പനി ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ പനിയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള മരുന്നുകൾ അഥവാ ആൻറ്റിപയററ്റിക്സ്, പാരസിറ്റമോൾ പോലെയുള്ള മരുന്നുകൾ, അവയാണ് ആദ്യം നൽകേണ്ടത്. ടെപ്പിഡ് സ്പോഞ്ചിങ് അഥവാ ഇളം ചൂടുവെള്ളത്തിൽ നനച്ചു തുടയ്ക്കേണ്ടതും വളരെ പ്രാധാന്യമർഹിക്കുന്നു. വായിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടതാണ്. വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. മലദ്വാരത്തിലൂടെ കൊടുക്കുന്ന റെക്ടൽ ഡയസപ്പം, നേസൽ സ്പ്രേ അഥവാ മൂക്കിലടിക്കുന്ന സ്പ്രേ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന മിഡാസോളാം നേസൽ സ്പ്രേ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അപസ്മാരമുണ്ടായാൽ നിയന്ത്രണ വിധേയമാക്കാൻ ഇത് ഉപയോഗിക്കാം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഇതോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അസുഖം 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ. തുടർച്ചയായി ഫെബ്രൈൽ സീഷർ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പനിയോടനുബന്ധിച്ച് സീഷർ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടതാണ്. ആദ്യമായി ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾക്ക് അത് സിമ്പിൾ ഫെബ്രൈൽ സീഷറാണെങ്കിൽ സങ്കീർണമായ പരിശോധനകൾ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ ജന്മനാ തന്നെ തലച്ചോറുള്ള വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളുള്ള കുട്ടികൾ, അതുപോലെ തന്നെ വളരെയധികം തവണ ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾ എന്നിവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം EEG, അതുപോലെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന, CSF പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലംബാർ പങ്ക്ചർ എന്നീ ടെസ്റ്റുകൾ ചെയ്തു നോക്കാവുന്നതാണ്. 1 തവണ മാത്രം രോഗം വന്ന കുട്ടികൾക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജന്മനാ തന്നെ തലച്ചോറിൽ വൈകല്യമുള്ള കുട്ടികൾ, നിരവധി തവണ ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾ എന്നിവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്റർമിറ്റന്റ് പ്രൊഫൈലാക്സിസ് അഥവാ പനി വരുന്ന അവസ്ഥയിൽ 2-3 ദിവസങ്ങൾ കൊടുക്കുന്ന ആന്റി സീഷർ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്.
0: കുട്ടികളിലെ പനിയോടുകൂടിയ അപസ്മാരം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണമോഹൻ ആർ.

ആരോഗ്യം അമൂല്യം. കുട്ടികളിലെ പനിയോടുകൂടിയ അപസ്മാരം.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: സീറോ ബാബു പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ മുത്തു, എം ജി മാത്യു. നാടകം മക്ഡോയ് 75.

0: നിങ്ങൾ കേട്ടത് സീറോ ബാബു പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ മുത്തു, എം ജി മാത്യു.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 5 വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് 17 മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ മറ്റന്നാൾ നടക്കും. നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495 2 3 8 5 8 6 1. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org September 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ നമ്പർ 0495 2 3 7 8 4 8 0. എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ, 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കായാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സുവരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാ തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താൽപര്യമുള്ളവർ ഈ മാസം 30 അപേക്ഷ നൽകണം.

0: വിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0493620253.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavu Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
0: Akashavani, Kozhikode. Ippol 7:25 ന് മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं लेकिन हमें भविष्य के लिए सोचना है हमारी परीक्षा पद्धति ट्रांसपेरेंट हो हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുമ്പായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും

0: നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ വനിതാ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ തലപ്പത്തേക്ക് പുതിയ നിയമനം. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ലതാ ഗുപ്തയെയും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിർമ്മൽ ജെയിനെയും നിയമിച്ചു. വനിതകളുടെ അവകാശ സംരക്ഷണം ശക്തിപ്പെടുത്തുക, സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി രേഖാഗുപ്ത വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27 അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണമെഡൽ നേടിയത്. ചരിത്രവിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ 3-ാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളി മെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേകനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസന

0: വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ മലയാളത്തോടൊപ്പം മലയാളം ആണ് എന്ന രീതിയിൽ അന്യഭാഷാ വാക്കുകൾ കടന്നു വരാറില്ലേ? ഇതിൽ ഏറിയ പങ്കും ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. മലയാളത്തിൽ എഴുത്തും ഉച്ചാരണവും ചേർന്നു പോകുന്നു. അതായത്, എഴുതുന്നത് പോലെ തന്നെയാണ് ഉച്ചരിക്കുക. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ആവണം എന്നില്ല. പല വാക്കുകളുടെയും ഉച്ചാരണവും സ്പെല്ലിങ്ങും തമ്മിൽ വലിയ അന്തരം അനുഭവപ്പെട്ടേക്കാം. ഇതിന് ഒരു കാരണം, ഇംഗ്ലീഷിലെ പല വാക്കുകളുടെയും വേരുകൾ ഫ്രഞ്ച്, ലാറ്റിൻ, ഇറ്റാലിയൻ മുതലായ മറ്റേതെങ്കിലും ഭാഷകളിലായിരിക്കും ആഴ്ന്നിരിക്കുന്നത്. ലോകമേ തറവാട് എന്ന് പറയാറില്ലേ? ഭാഷകളിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ ശരിയാണ് താനും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ഫിഗർ ഇൻ ആ മലയാളം കോൺവെർസേഷൻസ്. വി ഹാവ് ഇൻ ഫാക്ട് ഫൊഗോട്ടൺ ദാറ്റ് ദീസ് ആർ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് നോട്ട് മലയാളം. A major difference between English and Malayalam when it comes to pronunciation is that Malayalam pronunciation exactly follows the written script, whereas in English it is not always so. One of the numerous reasons of this characteristic of the English language is that many of the words have their origins rooted in languages such as French, Latin, Italian and many more. Yes, when it comes to language, the world is indeed one big family. മലയാളത്തിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകൾ, അവയുടെ ഉച്ചാരണം കേൾക്കാം.
4: ബാങ്ക്, ബി എ എൻ കെ, ബാങ്ക് എന്നാണ് ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ. അമേരിക്കൻ പ്രൊണൗൺസിയേഷൻ ഇസ് ബാങ്ക്. എൻ കെ എന്നത് ങായും കായും ചേർന്ന ങ്ക് ആണ്. ങായും ഗായും ചേർന്ന ങ്ക് അല്ല. ബാങ്ക് ഓർ ബാങ്ക്. മലയാളത്തിൽ ബാങ്ക് അല്ലെങ്കിൽ ബേങ്ക് എന്നാണ് നമ്മൾ എഴുതുക. കാരണം എ എന്ന ശബ്ദത്തിന് നമുക്ക് ലിഖിത രൂപമില്ല.
3: ബാങ്ക് എന്ന പദം എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എന്നറിയണ്ടേ? പുരാതന ജർമ്മൻ ഭാഷയിലെ ബെഞ്ച് എന്ന അർത്ഥം വരുന്ന ബാങ്കിൽ നിന്നും ബെഞ്ച്, കൗണ്ടർ തുടങ്ങിയ അർത്ഥമുള്ള പഴയ ഇറ്റാലിയൻ ബാങ്കോ എന്ന വാക്കിലൂടെ ബോങ് എന്ന ഫ്രഞ്ച് വാക്കിലെത്തി അവിടെ നിന്നാണ് ഇംഗ്ലീഷിൽ ബാങ്ക് എന്ന പദം വന്നു ചേർന്നത്. പുരാതന കാലത്ത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പച്ച വിരിവിരിച്ച ബെഞ്ചിന് അഥവാ ബാങ്കോവിന് മുകളിൽ നിരത്തിവച്ചായിരുന്നു അത്രേ പണം ക്രയവിക്രയം ചെയ്തിരുന്നത്. ബാങ്ക് നൽകുന്ന സേവനത്തിന് എന്താണ് പറയുക? ബാങ്കിംഗ് സർവീസ്. സർവീസ്, എസ് ഇ ആർ വി ഐ സി ഇ, സർവീസ്. സർവീസ് എന്നാൽ സേവനം. മലയാളത്തിൽ ഈ വാക്ക് സർവീസ് എന്നാണ് നമ്മൾ എഴുതാറ്. അങ്ങനെ തന്നെയാണ് വായിക്കുന്നതും. ഇംഗ്ലീഷിൽ ഉച്ചരിക്കുമ്പോൾ ആർ സൈലന്റ് ആണ്, ഇ ശബ്ദത്തിന് ദീർഘമില്ല. സർവീസ്, സർവീസ് അല്ല. ബസ് സേവനം, ബസ് സർവീസ്. ആശുപത്രി സേവനം, ഹോസ്പിറ്റൽ സർവീസ്. സേവന കാലയളവ്, പീരിയഡ് ഓഫ് സർവീസ്. സന്നദ്ധ സേവനം, വോളണ്ടറി സർവീസ്. സേവനദാതാക്കൾ, സർവീസ് പ്രൊവൈഡേഴ്സ്. സേവന മേഖല, സർവീസ് സെക്ടർ. സേവന വ്യവസായം, സർവീസ് ഇൻഡസ്ട്രി. ദേ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്. വളരെ മികച്ച ഉപഭോക്തൃ സേവനമാണ് അവർ നൽകുന്നത്. ദേ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്. ഒരു സ്വകാര്യം. സർവീസ് എന്ന വാക്കും ഒരു സമ്പൂർണ്ണ ഇംഗ്ലീഷുകാരിയല്ല. ദ വേർഡ് സർവീസ് ഇസ് ഓൾസോ നോട്ട് എ ട്രൂ ബ്ലൂ ഇംഗ്ലീഷ് ലേഡി. സ്ലേവറി അഥവാ അടിമത്തം എന്ന

0: അർത്ഥമുള്ള സർവീഷ്യം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സർവീസ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉൽപ്പത്തി. Bye-bye and take care. I'll be back with loads of such tiny bits of information.
1: English Matters, presented by Smita Manikoth.
2: Novel Time, Pattunool Puru, Rajana S. Harish.
3: തിരിച്ചു പോകാൻ നേരം മാർക്ക് സാർ വഴിമുറിച്ച് കടന്ന് സാംസയുടെ അച്ഛൻ്റെ കടയിലെത്തി. എടാ വിജയ, നിന്റെ കുട്ടിയുടെ പേരാകുമ്പോൾ കുറച്ച് വ്യത്യാസമുള്ളത് വേണം. ഞാനിപ്പോൾ ആലോചിച്ചു, സാംസ എന്നായാലോ? ഏയ്, അതൊരു ഗുണമില്ല. അമ്മയുടെ ജാതി നോക്കി ക്രിസ്ത്യാനി പേരാക്കിയതാണോ? ചെട്ടിയാർ ചോദിച്ചു. സാംസയുടെ അച്ഛനും അതത്ര പിടിച്ചില്ല. വേറെ വല്ലതും നോക്കിയാലോ? ഞാൻ ഒരൈഡിയ തോന്നിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വല്ല പുസ്തകത്തിൽ നിന്നും കിട്ടിയ പേരാണോ? സാംസയുടെ അച്ഛൻ ചോദിച്ചു. അതെ. നല്ല കഥയാണോ? കൊള്ളാവുന്ന ആളാണോ? ലോകത്തിലെ ഏറ്റവും ഗംഭീര പുസ്തകമാണ്. ജർമ്മനാ. അതിൻ്റെ മലയാളം നമ്മുടെ ലൈബ്രറിയിലുണ്ട്. കൊള്ളാവുന്ന ആളാണോ? സാംസയുടെ അച്ഛൻ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ ഉദ്ദേശിച്ച് ഒന്നുകൂടി ചോദിച്ചു. ഏറ്റവും പ്രശസ്തനാണ്. പാവ മനുഷ്യൻ. ഗ്രിഗർ സാംസ എന്നാണ് പേര്. നമ്മുടെ ചെറുക്കന് സാംസ മതി. എന്നാൽ അത് മതി, സാംസയുടെ അച്ഛൻ പറഞ്ഞു. വിചിത്രപ്പേരായി പോകുമോ? ചെട്ടിയാർ സംശയമായി ചോദിച്ചു. ഓ, അതിനെന്താ കുഴപ്പം? നമ്മുടെ അലക്സിന്റെ മൂത്ത ചെറുക്കന്റെ പേര് വോയേജർ എന്നാണ്. ഉപഗ്രഹത്തിന്റെ പേരല്ലേ? മാർക്ക് സാർ പറഞ്ഞു. അതെ, ബെന്നി രാജീവ് ഗാന്ധിയെന്നും സഞ്ജയ് ഗാന്ധിയെന്നും മക്കൾക്ക് പേരിട്ടിട്ടുണ്ട്. ഇതത്രയില്ലല്ലോ. സാംസയുടെ അച്ഛൻ അതിനോട് യോജിച്ചു. സാംസയ്ക്ക് സാംസ എന്ന പേര് വേണു. അപ്രതീക്ഷിതമായി വലിയ സന്തോഷമുണ്ടായാൽ അത് നമ്മളെ മണിക്കൂറുകളോളം ഉത്സാഹപ്പെടുത്തും. അത്രയും മീനുകൾ ഒന്നിച്ചു കിട്ടിയതിൻ്റെ ആഹ്ലാദം സാംസയ്ക്ക് അന്ന് വൈകുന്നേരവും ഒട്ടും കുറഞ്ഞിരുന്നില്ല. ആ ദൃശ്യം തന്നെ ആലോചിച്ചുകൊണ്ട് അവൻ ലൈബ്രറിയിലേക്ക് നടന്നു. വലിയ ഒരു സമയം മുഴുവൻ എന്തെങ്കിലും അന്വേഷിച്ച് വലയുക. നടന്ന് നടന്ന് അത് കിട്ടില്ലെന്ന് വിചാരിക്കുക. നമ്മളെക്കൊണ്ട് അതിനുള്ള പ്രാപ്തിയില്ലെന്ന് നിരാശപ്പെടുക. അവസാനം ആ പ്രയത്നം ഉപേക്ഷിച്ച സമയത്ത് വിചാരിച്ചതിലും വലുതായി, ഇതിനു മുൻപ് ഒരിക്കലും കിട്ടാത്ത തരത്തിൽ അത് ലഭിക്കുക. അത്രയും സന്തോഷം വല്ലപ്പോഴുമേ ആവർത്തിക്കപ്പെടുകയുള്ളൂവെന്ന് സാംസയ്ക്ക് അറിയാമായിരുന്നു. ഇക്കാര്യം ഇനിയും ആരോടെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്നും അവന് തോന്നി. പന്ത് കളിക്കുന്നിടം വരെ പോകാൻ സാംസയ്ക്ക് തോന്നിയില്ല. അവന് അവരുടെ മുന്നിൽ പെടാതിരിക്കുന്നതാണ് ഇഷ്ടം. അവർ അവനെ പരിഗണിക്കാനിടയുണ്ട്. എന്നാലും അവരുടെ മുന്നിൽ പോകാതിരിക്കുന്നതാണ് അവനിഷ്ടം. വഴിയിലെത്തുമ്പോൾ രണ്ട് പറമ്പുകൾക്കപ്പുറം ഗ്രൗണ്ടിൽ അവരുടെ ബഹളങ്ങൾ കേൾക്കാമായിരുന്നു. അവിടെ കുട്ടികൾ ചിതറി ഓടുന്നത് സാംസ മനസ്സിൽ കണ്ടു. അവൻ ആ ദിശയിലേക്ക് നോക്കാതെ ലൈബ്രറിയിലേക്ക് നടന്നു. ലൈബ്രറിയുടെ ഹാളിൽ കുറച്ചുപേരിരുന്ന് ടി വി കാണുന്നുണ്ട്. അവർ സാംസയെ ശ്രദ്ധിച്ചില്ല. സാംസ അവരുടെ കണ്ണിൽപ്പെടാതെ മാസികകളും പത്രങ്ങളും കിടക്കുന്ന മുറിയിലേക്ക് കയറി. അവിടെ അവന് മുഖപരിചയമുള്ള രണ്ടുപേർ പത്രം വായിക്കുന്നുണ്ട്. മറ്റൊരാൾ മാസികകൾ മറിച്ചു നോക്കുന്നു. ക്യാരം ബോർഡ് മൂലയിൽ ചാരി വച്ചിരിക്കുന്നു. മേശയോട് ചേർന്ന ബെഞ്ചിലിരുന്ന സാംസയ്ക്ക് അയാളൊരു കുട്ടികളുടെ മാസിക നീക്കിയിട്ട് കൊടുത്തു. അവന് ചെറിയ നീരസം തോന്നി. അയാൾക്ക് 35 വയസ്സ് കാണും. അത് വലിയ പ്രായമാണെന്നും ആ മാസികകളിൽ പറയുന്ന കഥകൾ നിസ്സാരമാണെന്നും താൻ വായിക്കേണ്ടതല്ലെന്നും അയാൾ കരുതുന്നു. അതുപോലെ സാംസയുടെ 13 വയസ്സ് ചെറിയ പ്രായമാണെന്നും വിചാരിക്കുന്നു. അയാൾക്ക് ഒരു കഥയും മനസ്സിലാകാൻ പോകുന്നില്ല, സാംസ വിചാരിച്ചു. അവൻ അവിടെന്നും അദൃശ്യനായി ഇറങ്ങി പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് നടന്നു.
2: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

എസ് ചിത്ര എന്ന പേര് മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങി ഒട്ടനവധി ഭാഷകളിലായി 25,000-ലധികം പാട്ടുകൾ. മലയാളത്തിലെ വാനമ്പാടിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 6 ദേശീയ അവാർഡുകൾ എന്ന റെക്കോർഡുകൂടി സ്വന്തം. കൂടാതെ നിരവധി തവണ വിവിധ സംസ്ഥാനങ്ങളുടെ അവാർഡും നേടിയ ചിത്രയെ രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചു. ഇന്ന് ജൂലൈ 27 കെ എസ് ചിത്രയുടെ ജന്മദിനം. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ ഗാനം, ഗാനരചന വൈരമുത്തു.

0: ആകാശവാണി കോഴിക്കോട്.
1: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം.

ഇത് പഹാടി എന്ന രാഗമാണ്. പഹാഡ് എന്നാൽ ഹിന്ദിയിൽ മല എന്നാണ് അർത്ഥം. മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ രാഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേര് ധന്യമായി. പഹാടി ശങ്കരാഭരണത്തിൻ്റെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ ബിലവൽ എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. പക്ഷേ ബിലവലിൽ ഇല്ലാത്ത പല അന്യസ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, ശുദ്ധ ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദം വരുന്നുണ്ട്. അവിടെ സാധാരണ ഗാന്ധാരവും അന്തരഗാന്ധാരവും ഒരേപോലെ ഉപയോഗിക്കുന്നു. ഇവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്, ഇവിടെ കൈശിക നിഷാദവും വരുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് എന്ന ഗാനം പഹാടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന്റെ സംഗീതം വളരെ ശ്രദ്ധേയനായ ബിജിബാലാണ്. ഈ ഗാനം ഒരു കമ്പോസേഴ്സ് സോങ് ആണ് എന്ന് പറയാവുന്ന തരത്തിലുള്ള അസാമാന്യമായ ഒരു സൃഷ്ടിയാണ്.

അനിൽ പനച്ചൂരാൻ എന്ന കവി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മനോഹരമായ ഒരു രചനയും കൂടിയാണിത്.

ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. കമൽ ഹസൻ, രജനീകാന്ത്, ശ്രീപ്രിയ.

ഭാര്യ എന്നിവരെ ഉൾപ്പെടുത്തി 1978 സി വി ശ്രീധർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഇളമൈ ഊഞ്ചൽ ആടുകിരത് എന്ന ചിത്രം സംഗീത പ്രധാനമായ ഒരു പ്രണയ സിനിമയായിരുന്നു. ചിത്രത്തിലെ വൈവിധ്യമാർന്ന ഗാനങ്ങൾക്ക് ഈണമിട്ടത് ഇളയരാജ. ചിത്രത്തിൽ നിന്നൊരു മെലോഡിക് ഡ്യുയറ്റ്. പാടിയത് SP ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം. ഗാനരചന വാലി.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: ആകാശവാണി കോഴിക്കോട്.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ഒരു ചിത്രം ചിലപ്പോൾ ദീർഘമായ കുറിപ്പുകളേക്കാൾ ശക്തമായ ഒരു കാലത്തെ രേഖപ്പെടുത്തും. ക്യാമറ കണ്ണിലൂടെ തന്റെ കാഴ്ചകളെ പകർത്തുന്ന ഫോട്ടോഗ്രാഫറാണ് റാഫി കൊല്ലം. ആ ഫ്രെയിമുകളിൽ രാഷ്ട്രീയത്തിന്റെ ചൂടും ചലച്ചിത്രത്തിന്റെ നിറങ്ങളും മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക നിമിഷങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലും സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും തന്റേതായ ഇടം കണ്ടെത്തിയ റാഫി കൊല്ലത്തിന് ഫോട്ടോഗ്രാഫി ഒരു തൊഴിൽ മാത്രമല്ല, വലിയൊരു അഭിനിവേശം കൂടിയാണ്. ക്യാമറയുമായുള്ള തന്റെ യാത്ര, ഓർമ്മയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, അവയ്ക്കു പിന്നിലെ കഥകൾ, തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം ആർട്ട് കഫേയിൽ ചേരുന്നു. കൂടെ ഫഹദ് റാസ.
3: ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധയൂന്നി കരിയർ ഡെവലപ്പ് ചെയ്ത ആളുകളുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പല തലങ്ങളുണ്ട്. എച്ച് ആർ മേഖലയിൽ ചെയ്തിരുന്ന ജോലി രാജിവെച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് റാഫി കൊല്ലം. നമസ്കാരം.
4: നമസ്കാരം.
3: ഫിലിമിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ സംഭവങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ പകർത്തുന്ന പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്നീ നിലകളിലാണ് താങ്കൾ ഇന്ന് കൂടുതലായിട്ട് ശ്രദ്ധ നൽകുന്നത്. ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്നത് ഇന്ന് എത്രത്തോളം വികസിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു പ്രാധാന്യം താങ്കൾ മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
4: നിലവിലെ ലോകത്ത് തന്നെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് അതിനൂതനമായ വിദ്യയിലൂടെ കൂടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. അതായത് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ സ്പെസിഫൈ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ എത്രമാത്രം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഏകദേശം അത് കേരളത്തിലെ മനോരമയുടെ ഉണ്ടായിരുന്ന മുസ്തഫ സാറാണ് എൻ്റെ എക്സ്പീരിയൻസിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം കഴിഞ്ഞു പോയിട്ടുള്ള 5 പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ പകർത്താൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു തലമാണ്, രാജ്യത്തുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള ജനങ്ങളെല്ലാം തന്നെയും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ണം നട്ടിരിക്കുന്നൊരു സന്ദർഭം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ എൻ്റെ ട്യൂട്ടറായിരുന്ന ചന്ദ്രമോഹൻ സാറും ഒക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ ഊന്നൽ നൽകി. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി, ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർത്താൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്നത്തെ പുതിയ തലമായിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വളരെ ജനങ്ങളിലേക്ക് അതിവേഗം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഒരു അവസരം ഉണ്ടായത് തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളത്. എല്ലാവരുടെയും ഇപ്പം നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പോലും ഡൽഹിയിൽ പോയി പകർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വ്യത്യസ്തമായൊരു മൊമെന്റിലാണ് പകർത്തുന്നത്. അതും ആ ഒരു സമയത്ത് ട്രെൻഡായ ഒരു ചിത്രമായിരുന്നു.
3: ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം ചിത്രം പകർത്തുമ്പോൾ, താങ്കൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫറായിരുന്ന മുസ്തഫയുടെ അനുഭവം പറഞ്ഞു, അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്താണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ താങ്കൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അതിന് കേരളത്തിൻ്റെ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലേ?
4: തീർച്ചയായും കേരളത്തിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കേരളം മാത്രമാണ്. അത് ഒരുപക്ഷെ ചിലപ്പോൾ നാഷണൽ ലെവലിലേക്ക് നമുക്കൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലുള്ള എൻ്റെ നിലപാട്.
3: ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പെർട്ടിക്കുലർ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്കില്ലാണല്ലോ.
4: അതെ.
3: അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം ചില നിമിഷങ്ങൾ കിട്ടുന്നത്, അല്ലേ?
4: അതെ, തീർച്ചയായും.
3: അങ്ങനെ എടുത്തു പറയാവുന്ന, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ എടുത്തു എന്നുള്ളത്, ആ ഒരു മൊമെന്റ് താങ്കൾക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്?
4: അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ, എന്നാൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ കൂടിയായിരുന്നു. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അസംബ്ലി ആയിരിക്കുന്ന കൊല്ലം ജില്ലയിലെ എൻ കെ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ആ റിസപ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ആ ഒരു സന്ദർഭം എനിക്ക് പകർത്താൻ പറ്റിയത്. ആദ്യത്തെ ചിത്രമാണത്. അപ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായാൽ പോലും ഈ പറഞ്ഞ പോലെ മൊമെന്റ് എന്ന് പറയുന്ന സാധനം, അത് രാഷ്ട്രീയമായിക്കോട്ടെ, വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, ഏത് മൊമെന്റ് ആയാലും ശരി, നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് മുന്നേ ചിന്തിച്ച് വേണം ഒരു ഫോട്ടോ

0: ഫോട്ടോഗ്രാഫർ എപ്പോഴും ഒരു ചിത്രം പകർത്തേണ്ടത്. സ്വാഭാവികമായി ഇത്രയും വലിയ സെക്യൂരിറ്റിയായിട്ട് പ്രധാനമന്ത്രി എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, അദ്ദേഹം എൻട്രി ചെയ്യുന്നതിനൊപ്പം തന്നെ സെക്യൂരിറ്റികൾക്കിടയിലൂടെ തന്നെ ഒരു ചിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഷാർപ്പ് ചെയ്തൊരു ചിത്രം പകർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതും ഏറെ ദൂരെ നിന്നുകൊണ്ടാണ് പകർത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു 2 സെക്കൻഡ് മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു ഇന്ന ഒരു സ്പോട്ടിൽ കൃത്യമായി അദ്ദേഹം എത്തും എന്നുള്ളൊരു എൻ്റെ ഒരു ടാർഗറ്റിലാണ് ഞാൻ ആ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നത്. അത് എന്താ പറയുക, നമ്മളുടെ കൃത്യമായ സമയം, ആ സമയം എനിക്ക് മുന്നിൽ കൃത്യമായി ലഭിച്ചതുകൊണ്ട് ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം ഉള്ളൊരു ചിത്രമായിരുന്നു അത്. അത് അത്യാവശ്യത്തിലധികം ജനങ്ങളിലേക്ക് എത്തിയിരുന്നു ആ ഒരു സമയത്ത്. ഏകദേശം ഇപ്പം 7-8 വർഷത്തിലധികമായി ആ ഒരു ചിത്രം പകർത്തിയിരുന്നു.
1: വിദഗ്ധരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒരുപാട് നേരം, മേ ബി മണിക്കൂറുകൾ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, ആ ഒരു മൊമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടെന്ന്. അങ്ങനെ താങ്കൾ കാത്തിരുന്ന് കൃത്യമായ ഒരു ഫ്രെയിമിലേക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ഫോട്ടോ ഓർത്തെടുക്കാൻ കഴിയുമോ?
0: അതെ, കാത്തിരുന്ന് കിട്ടിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയൊട്ടാകെ വൈറലായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു. കേരളത്തിലൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ആരെയും അറിയിക്കാതെ പലയിടത്തും പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു ക്യാരക്ടറുടെ മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ നാട്ടിലാണ് വന്നത്, കൊല്ലത്താണ് എത്തുന്നത്. അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്കൊപ്പം കടലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതറിയുന്നത് ഞാൻ ഏകദേശം 2 മണിക്കാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ പത്രമാധ്യമ ഫോട്ടോ ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരെന്നെ ആ സമയത്ത് വിവരം അറിയിച്ചു, 2 മണിക്കാണ് അറിയുന്നത്. പക്ഷേ ഇതിനു മുന്നേ നമുക്ക് പ്രിക്കോഷൻസ് ഒന്നുമില്ല, നമുക്ക് കടലിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, ബോട്ടില്ല, ഒന്നുമില്ല, ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോ ജേർണലിസ്റ്റുകൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റി. അത് മറ്റൊരു ബോട്ടിലായിരുന്നു. എങ്കിൽ പോലും അവർക്കൊന്നും ലഭിക്കാത്തൊരു ചിത്രം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഏകദേശം 4 മണിക്ക് ഞാൻ ഈ പറയുന്ന നമ്മുടെ ബീച്ച് സൈഡിലേക്ക് ചെല്ലുന്നു. ബീച്ച് സൈഡിൽ ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം 6 ആകുമ്പോഴാണ് അദ്ദേഹം കടലിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം. ആ ഒരു മൊമെന്റിൽ വളരെ ദൂരെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം എങ്ങനെയാണോ പകർത്തിയത് അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തെത്താൻ പറ്റുന്ന ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, സെക്യൂരിറ്റി റീസൺസ്. ഓരോ സെക്കൻഡ്സിനും വിലയുണ്ട് എന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളാണത്. ഇദ്ദേഹം ബോട്ടിൽ നിന്നും ജമ്പ് ചെയ്യുകയാണ്. 2 സെക്കൻഡ് ഞാൻ മുന്നേ ചിന്തിച്ചു ഇദ്ദേഹം ഒരു മാർഷൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായി ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു സാധനം വരാൻ സാധ്യതയുണ്ട് എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അറ്റ് എ ടൈമിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ബോട്ടിൽ നിന്ന് ഇദ്ദേഹം ജമ്പ് ചെയ്യുന്നൊരു ഒറ്റ കൈ കൊണ്ട് ജസ്റ്റ് ഒരു വിരൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് ജമ്പ് ചെയ്തത്. ആ ജമ്പിലടിച്ച ക്ലിക്കാണ് ഇന്ത്യയിലൊട്ടാകെ വലിയൊരു വൈറലായി മാറി. അത് 2 രീതിയിലും.
1: താങ്കളത് എടുത്തത് എവിടുന്നായിരുന്നു?
0: ഞാൻ അത് അദ്ദേഹത്തിൽ നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരെ മാറി നിൽക്കുകയാണ്.
1: ഒരു കരയിലാണ്,
0: കരയിലാണ്, ഞാൻ കരയിലാണ്. അദ്ദേഹം കരയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം ബോട്ട് കയറുന്നതിനനുസരിച്ച് തന്നെ ഇദ്ദേഹം ഇതിൽ നിന്ന് ജമ്പ് ചെയ്യുകയാണ്. അത് ജമ്പ് ചെയ്യുന്നു, നേരെ വെള്ളത്തിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ആ ഒരു ചിത്രമാണ് വൈറലായത്.
1: അപ്പോൾ ഇത് അവരിലേക്ക് എത്താറുണ്ടോ?
0: അവരിലേക്ക് എത്തിയിരുന്നു ആ ചിത്രം. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ചിത്രം വളരെ വൈഡായിട്ട് പോകുന്നത് കൊണ്ടും ആ ഒരു ചിത്രം ആരെടുത്തു എന്നുള്ള അന്വേഷണം പല ഭാഗത്തു നിന്നും വന്നിരുന്നു. ആ ഒരു സമയത്ത് ഞാനായിരുന്നു എന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അവരെ അറിയിക്കുന്നത്, അവരുടെ ഓഫീസിലെയാണ് അറിയിക്കുന്നത്. അതിനുശേഷം ഈ ചിത്രം ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു.
1: ആ രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
0: അതെ അതെ അതെ, കാരണം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ ലീഡേഴ്സിനെ അവരുടെ ഒരു സോളായിട്ടൊരു സാധനം ഉണ്ടാവും, ആ സോൾ എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരെയും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവിനായാലും ശരി, എല്ലാവരെയും വിമർശനം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു സോൾ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ നന്മ അത് കൃത്യമായി നമ്മൾ എത്തിക്കാം. ഇപ്പം വിഷ്വൽ മീഡിയ ആയാലും ശരി, ഈ പറഞ്ഞ പോലെ സ്റ്റിൽസ് ആയാലും ശരി, അവരുടെ കൃത്യമായ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉത്തരവാദിത്തം ഫോട്ടോഗ്രാഫേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഫോട്ടോഗ്രാഫറിന് ഒരു ലീഡറിനെ വളർത്താനും തളർത്താനും കഴിയും എന്നുള്ളതാണ് സത്യം.
1: ഈ പറഞ്ഞ ഫോട്ടോകളെല്ലാം താങ്കൾ എടുത്തിട്ടുള്ളത് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് താങ്കൾ ആ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്.
0: അതെ,
1: ഇതിന് പുറമേയുള്ള മറ്റൊരു കാര്യമാണല്ലോ അവരുടെ പ്രൊഫൈലിംഗ്. പല ആളുകളും ചെയ്യാറുണ്ട്, പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് അവരുടെ ഒരു ദിവസം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ട്. അതിന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ?
0: അങ്ങനൊരു അവസരം നിലവിൽ ലഭിച്ചിട്ടില്ല. എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്, പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ലൈഫ് ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ വളരെ കൗതുകമാണ്. കാരണം ഇന്നേവരെയും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിഷയിലൂടെ മാത്രമേ കാണുന്നത്, ഒരു ചിത്രമായി കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു ഡോക്യുമെൻ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേ കണക്ക് തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും

0: ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്.
1: ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് പുറമേ താങ്കൾ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റൊന്ന് ഫിലിമിലാണ്.
0: അതെ,
1: മൂന്ന് സിനിമകളിൽ താങ്കൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു.
0: അതെ.
1: ആ ഒരു അനുഭവങ്ങൾ ഏതൊക്കെയായിരുന്നു സിനിമകൾ?
0: മലയാള സിനിമകൾ തന്നെ ആയിരുന്നു. ആദ്യം അമല പോളിന്റെ ദ ടീച്ചർ എന്ന് പറയുന്ന ഒരു ചിത്രം, അതിനുശേഷം മോഹൻലാൽ സാറിൻ്റെ മലൈക്കോട്ടെ വാലിബൻ, അതിനുശേഷം പെപ്പയുടെ ഒരു മറ്റൊരു ചിത്രം ദാവീദ് എന്ന് പറഞ്ഞിട്ട്. ഇതിലെല്ലാം തന്നെയും വ്യത്യസ്തമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഗ്രാഫി ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ചിത്രം. അതിൻ്റെ DOP സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിഗംഭീരമായിട്ടുള്ള വർക്കാണ് നടന്നിട്ടുള്ളത്. അന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായൊരു അനുഭവം ലാൽ സാറിൽ നിന്ന് തന്നെ ഉണ്ടായി. ഒരു ഫൈറ്റ് സീനിൻ്റെ സമയത്ത് മൂന്ന് ക്യാമറാസ് ഓൾറെഡി റണ്ണിങ്ങിലിരിക്കെ തന്നെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്ന് ഞാനൊരു ചിത്രം പകർത്തിയിരുന്നു. അന്നുണ്ടായിരുന്ന ഫൈറ്റ് മാസ്റ്റർ എൻ്റെ ആ ഒരു ആംഗിള് വെച്ചിട്ട് അദ്ദേഹം കാണുകയും ആ ഒരു ആംഗിളിൽ നിന്നും ക്യാമറ ഫിക്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് എ ടൈമിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് നടന്നു വന്നിരുന്ന ലാൽ സാറ് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ വളരെ നമ്മളെ തമാശ രൂപേണ അദ്ദേഹം അടുത്തു വരികയും എന്താണെന്ന് ഫൈറ്റ് മാസ്റ്ററോട് ചോദിക്കേണ്ടായി. ഫൈറ്റ് മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ആംഗിളുണ്ട് സാർ, ഇത് നമുക്ക് യൂസ് ചെയ്യാം, റാഫി എടുത്തിട്ടുള്ള ആംഗിളാണ്, ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വെറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇതിനകത്ത് മൂന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള സമയത്താണ് ഞാനും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ലാൽ സാറെ ഒപ്പം തന്നെ ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കൈ വലിച്ചു പൊക്കിയിട്ട് നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം ലിജോ സാറിൻ്റെ അടുത്തേക്ക് പോയി. ഡയറക്ടറാണല്ലോ ലിജോ സാർ, എൻ്റെ ക്യാമറ വാങ്ങിയിട്ട് ഇത് റാഫി എടുത്തൊരു ആംഗിളാണ്, എനിക്ക് അവിടെ ഒരു ആംഗിളിൽ ഒരു ക്യാമറ വെച്ച് ഒരു ഫ്രെയിം കൂടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. DOP വളരെ സീനിയർ ആയിട്ടുള്ള മധുസാറാണ്. ആക്ച്വലി മധുസാറിൻ്റെ ആംഗിൾസാണ് അവിടെ ഏറ്റവും വിലയുള്ളത്. എന്നെ പോലുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രം പകർത്തു എന്നുള്ളതേ ഉള്ളൂ. DOPയുടെ ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ DOP മധുസാറ് അപ്രൂവൽ ചെയ്തു. അപ്പം തന്നെ അവിടെ ക്യാമറ വെച്ചു. അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഒരിക്കലും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്നു.
1: കാരണം ആ ഫ്രെയിം കണ്ടെത്തിയത് താങ്കളാണല്ലോ.
0: അതെ.
2: യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ലളിതഗാനങ്ങൾ. അമ്മേ നിൻ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രീകലാ വിനോദ് പാടിയത്. രചന കുഞ്ഞിരാമൻ മേമുണ്ട. സംഗീതം NP പ്രഭാകരൻ.

അടുത്ത ഗാനം VM അജിതൻ പാടിയത്. ദേവസ്മരണകൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചന ഹേമലത, സംഗീതം K. ദേവദാസ്.

0: സുവർണ മലരുകൾ.
1: ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ ചിത്രത്തിലെ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മാൻമിഴിയാൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. രചന വയലാർ മാധവൻകുട്ടി, സംഗീതം മുരളി സിത്താര.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8 2 8 7 9 3 2 0 8 2.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഇനി യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ആരംഭം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

ആകാശവാണി കോഴിക്കോട്. നാടകഗാനങ്ങൾ. വിശറയ്ക്ക് കാറ്റുവേണ്ട എന്ന നാടകത്തിലെ ഗാനം കെ എസ് ജോർജ്, ദേവരാജൻ എന്നിവർ പാടിയത്.

ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനം, ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം, യുനെസ്കോ സാഹിത്യ നഗര പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് കില, ഓണം ഖാദിമേള, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനം സൃഷ്ടിച്ച കാലിക്കറ്റ് സർവകലാശാല 58 വർഷം പൂർത്തിയാക്കി. മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി 1968 സ്ഥാപിതമായ കാലിക്കറ്റ് സർവകലാശാല വിസ്തൃതിയിലും അഫിലിയേറ്റഡ് കോളേജുകളുടെ എണ്ണത്തിലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. 400+ അഫിലിയേറ്റഡ് കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിൽ. സർവകലാശാല സ്ഥാപക ദിനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ടി സിദ്ദീഖ്.

0: നിയമസഭയിൽ വെച്ചുകൊണ്ട് സി എച്ചിന്റെ മനോഹരമായിട്ടുള്ള പ്രസംഗമുണ്ട്. ആ സി എച്ചിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കാലിക്കറ്റ് എന്ന് ഇതിന് ഗവൺമെന്റ് പേര് നൽകാൻ ഉള്ള കാരണത്തെക്കുറിച്ച് പറയുന്നു. അതിന്റെ ഇംഗ്ലീഷിനോടുള്ളതായിരിക്കുന്ന മമതയല്ല, മലയാളത്തിനോടുള്ളതായിരിക്കുന്ന വിരക്തിയുമല്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ, ലോകത്തെ സ്വാംശീകരിക്കാനും ലോകത്തിലേക്ക് വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കതിർ മുഴുവൻ ഇട്ടുകൊടുക്കാനുമുള്ളതായിരിക്കുന്ന ആശയമാണ് എന്നുള്ള മനോഹരമായിട്ടുള്ള സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മലബാർ മേഖല നമുക്കറിയാം, മധ്യകേരളം പോലെ തിരുവിതാംകൂർ പോലെയല്ല. നമ്മൾ ആലോചിക്കണം, ഏറ്റവും വലിയ പ്രയാസവും കെടുതിയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അന്യം നിന്നുപോയതായിരിക്കുന്ന ആളുകളും പിന്നോക്കാവസ്ഥയുമുള്ളതായ ഒരു മേഖലയിൽ മലബാറിൽ ഒരു സർവകലാശാല വേണം എന്നുള്ളതായിരിക്കുന്ന ദൈക്ഷണികമായിട്ടുള്ള ചിന്തയെ പ്രായോഗിക തലത്തിലേക്കെടുത്ത് വിന്യസിപ്പിച്ച് യാഥാർത്ഥ്യമാക്കി കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ചെറിയൊരു മന്ദിരത്തിൽ നിന്ന് 600 ഏക്കറുള്ളതായ മഹാസാമ്രാജ്യത്വത്തിലേക്ക് കുടിയിരുത്താൻ നടത്തിയതായ ആ വലിയൊരു കഠിനാധ്വാനം, ആ കഠിനാധ്വാനം ഇന്ന് 58 ആണ്ടിൽ നിൽക്കുമ്പോൾ എവിടേക്കൊക്കെ നമ്മൾ പോയി, എവിടേക്കൊക്കെ പാളിച്ചകൾ പറ്റി, എവിടെയെല്ലാം ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തു, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്തയും പ്രായോഗികമായിട്ടുള്ള വിശകലനങ്ങളും അതിന്റെ ഗ്യാപ്പ് ഫില്ലിംഗ് പ്രോസസ്സുമാണ് ഈ സന്ദർഭത്തിൽ സർവകലാശാലയുടെ ഉന്നത നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും മുന്നിൽ നിന്ന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം.
1: വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർ പഠിച്ച സർവകലാശാല ഇന്ന് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും പുതുതലമുറ കോഴ്സുകളുടെയും പാതയിലാണ്. നൈപുണ്യ വികസനം ലക്ഷ്യമിടുന്ന വിവിധ സംരംഭങ്ങൾക്കും സർവകലാശാല മുൻകൈയെടുക്കുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി.
2: 1968 കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അക്കാലത്ത് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും എല്ലാം ഏറെ പിന്നോക്കം നിന്നിരുന്ന മലബാർ മേഖല ഒരു നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ തുടക്കം. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയ അവർകളും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എം എസ് നമ്പൂതിരിപ്പാട് അവരെല്ലാം ചേർന്ന് മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള തിരി കൊളുത്തുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കാലിക്കറ്റ് സർവകലാശാല ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കാലിക്കറ്റ് സർവകലാശാല സ്പർശിക്കാത്ത ഒരു കുടുംബവും മലബാറിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മളൊരു കൈത്തിരി നാളമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചലഞ്ചസ് പലപ്പോഴും മറ്റു സർവകലാശാലകളുടെ ചലഞ്ചുകൾ പോലെയല്ല. വെറും അക്കാദമിക് മികവ് മാത്രമല്ല, അതിനൊപ്പം തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരെ ചേർത്ത് നിർത്തി അറിവിന്റെ ഈ പാതയിൽ മുന്നേറുക എന്ന മഹത്തായൊരു ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ. നമ്മുടെ സർവകലാശാലകൾ ഇന്ന് ക്യാമ്പസിൽ 3000 കുട്ടികളാണ് പഠിക്കുന്നത്. 600 ഏക്കർ സ്ഥലം നമ്മൾ, ഏതാണ്ട് 550 ഏക്കർ സ്ഥലം നമുക്കുണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. നമുക്ക് 38 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്തൊരു 10 ഉള്ളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നമുക്ക് ഒരു 30,000 വിദ്യാർത്ഥികളുടെ എണ്ണമായി വർദ്ധിപ്പിക്കാൻ കഴിയണം. അത് എണ്ണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളായി വരണം.
1: സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ LP UP വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലീകരിക്കാനും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് വഴി നടപ്പാക്കുന്ന പദ്ധതി 1 മുതൽ 7 ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാൻ വഴിയൊരുക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് മന്ത്രി എൻ ശംസുദ്ദീൻ.
3: ഡിജിറ്റൽ സ്ക്വയർ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോ അതിന്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങൾ എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യം. കൈറ്റാണ് ഇതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കാലത്തിനനുസൃതമായ പഠന രീതി എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒന്നും ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ പ്രാഥമിക തലങ്ങളിൽ അതൊന്നും പഠിക്കാതെ പോയാൽ അതിന്റെ ഒരു പ്രയാസം അവർക്ക് തുടർന്നുണ്ടാവും. പ്രാഥമിക തലങ്ങളിൽ കിട്ടേണ്ട ടെക്നോളജിയെ സംബന്ധിച്ച പരിചയം ഇല്ലാതെ പോകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ 2026 സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
1: കോഴിക്കോടിന്റെ യുനെസ്കോ സാഹിത്യനഗര പദവി നിലനിർത്താൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് കില. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയും കിലയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. 2023 യുനെസ്കോ സാഹിത്യനഗര ശൃംഖലയിൽ കോഴിക്കോട് ഇടം നേടിയത്. 4 വർഷത്തിലൊരിക്കൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളിലാണ് കില ഭാഗമാകുന്നത്. ധാരണ

0: പത്രത്തെക്കുറിച്ച് കോഴിക്കോട് മേയർ ഒ സദാശിവൻ.
1: യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തത് നമ്മുടെ നഗരത്തെയാണ്. 2023 ഒക്ടോബർ 31 സാഹിത്യ നഗര ശൃംഖലയിൽ നമ്മുടെ നഗരം ഇടം നേടി. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ NIT കോഴിക്കോട്ടെ പത്ര സ്ഥാപനങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ പദവി ലഭ്യമാക്കുന്നതിന് നമുക്ക് അവസരം ഒരുക്കിയത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യ നഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവുക. കോഴിക്കോട് നഗരത്തിന്റെ പുറത്തേക്ക് സാഹിത്യ നഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ കോഴിക്കോടിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകം, സാംസ്കാരിക ആസ്തികൾ, സൃഷ്ടിപരമായ വ്യവസായങ്ങൾ, ഉത്സവങ്ങൾ, പൊതുയിടങ്ങൾ, സമൂഹാധിഷ്ഠിത സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കോഴിക്കോടിനെ ഒരു സാംസ്കാരിക ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. മറ്റ് യുനെസ്കോ നഗരങ്ങളുമായുള്ള സഹകരണവും ജ്ഞാന വിനിമയവും പ്രോത്സാഹിപ്പിക്കൽ, കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും മറ്റ് പങ്കാളികളുമായും സഹകരിച്ച് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്ന പൗരന്മാർ, സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ എന്നിവർക്കിടയിൽ വായനാ സംസ്കാരം, സാഹിത്യപരമായ ഇടപെടൽ എന്നിവ വളർത്തിയെടുക്കുക തുടങ്ങി വിശാലമായ കാഴ്ചപ്പാടാണ് കോർപ്പറേഷനും കിലയും തമ്മിലുള്ള ധാരണാപത്രം മുന്നോട്ട് വയ്ക്കുന്നത്.
0: സാഹിത്യത്തെ കലകളുമായി ചേർത്ത് നിർത്തി സംഗീതം, ഭക്ഷണം, ഡിസൈൻ, ആർക്കിടെക്ചർ തുടങ്ങിയ മേഖലകളിലെല്ലാം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും അതിലൂടെ സർഗാത്മക സമ്പദ് വ്യവസ്ഥ വളർത്താനും സാധിക്കും. സാഹിത്യത്തിനൊപ്പം നാടിന്റെ വിനോദസഞ്ചാര, സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും സാധ്യതകൾ ഏറെയാണ്. പ്രവർത്തനങ്ങളിൽ കിലയുടെ പങ്കിനെക്കുറിച്ച് കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസ്.
2: യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി കോഴിക്കോട് നഗരത്തിന് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയുമായി കില ഏർപ്പെട്ടിട്ടുള്ള കരാർ പ്രകാരം കിലക്ക് നിർവഹിക്കേണ്ടതായിട്ടുള്ള സുപ്രധാനമായ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് 2027 കൂടിയിട്ട് കോഴിക്കോട് നഗരത്തെ ഏറ്റവും നല്ല രീതിയിൽ യുനെസ്കോ അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ കർമ്മ പദ്ധതി തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കില ചെയ്യുന്നത്. കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യം, സാംസ്കാരിക സമ്പത്ത്, സർഗാത്മക വ്യവസായങ്ങൾ, ഉത്സവങ്ങൾ, പൊതു ഇടങ്ങൾ, സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നഗരത്തെ ഒരു സാഹിത്യ സാംസ്കാരിക വിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തിക്കാട്ടുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഓഫീസ് മേൽനോട്ടം വഹിക്കുക, കോഴിക്കോട്ട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന ദൗത്യമാണ്. സാംസ്കാരിക സഹകരണം, സംയുക്ത പരിപാടികൾ, ഗവേഷണം, നൂതന ആശയങ്ങൾ, ശേഷി വികസനം, സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലും വിദേശത്തുമുള്ള മറ്റ് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റികളുമായും ഈ പദവി ആഗ്രഹിക്കുന്ന നഗരങ്ങളുമായും സഹകരണം, വിജ്ഞാന കൈമാറ്റം എന്നിവ വളർത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി മറ്റു പങ്കാളികളുമായി സഹകരിച്ച് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്ന പൗരന്മാർ, കുടിയേറ്റ വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ, സമൂഹത്തിലെ മറ്റ് വിവിധ വിഭാഗങ്ങൾ എന്നിവർക്കിടയിൽ വായനാശീലം, സാഹിത്യപരമായ ഇടപെടലുകൾ, ആജീവനാന്ത പഠനം, തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സമഗ്രമായ പരിപാടികളാണ് കില ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെയാണ് മേള. ഇക്കാലയളവിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ റിബേറ്റ് ലഭിക്കും. കൂടാതെ ഗിഫ്റ്റ് കൂപ്പണുകൾ വഴി സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ സംഘടിപ്പിക്കുന്ന മേള ഉദ്ഘാടനം ചെയ്ത് മന്ത്രി AP അനിൽകുമാർ.
3: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ഒരു മുദ്രാവാക്യമായി എടുത്ത് നമ്മുടെ നാടിന്റെ സ്വന്തം ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ ഖാദിയുടെ പ്രചരണവും അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ ചലനവും ഒക്കെ വളരെ വലുതാണ്. കാലത്തിന്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുന്നു. നമുക്ക് പുതിയ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതോടൊപ്പം ഖാദിയെ പോലെയുള്ള പ്രസ്ഥാനം തീർച്ചയായിട്ടും നിലനിൽക്കേണ്ടത് അനിവാര്യവുമാണ്. ആ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പഴയ രീതിയിലെല്ലാം കാലത്തിനനുസരിച്ച് ഖാദി മേഖലയിൽ വൈവിധ്യം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആ വൈവിധ്യവൽക്കരണം അത് നല്ല രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ന് ലഭ്യമാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന സാഹചര്യം നമുക്കുണ്ട്. അത് കൂടുതൽ പ്രചരിപ്പിക്കുകയും ഖാദി മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഖാദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭ്യം

0: ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ, അത് ഗാന്ധി ഗ്രാമോദയ ഭവനിലായാലും അതല്ലെങ്കിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും അവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനൊക്കെ അതിജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഗവൺമെന്റ് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഖാദിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് പൂർണ്ണമായിട്ടില്ലെങ്കിലും ജീവിതത്തിൽ ഒരു ഭാഗമാക്കിയെങ്കിലും അതിന് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: നാളെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾക്കും കരൾ അർബുദത്തിനും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ പരിഹരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. രോഗികൾക്കും ആരോഗ്യ സേവനങ്ങൾക്കുമിടയിലെ തടസ്സങ്ങൾ നീക്കാൻ ഈ സന്ദേശം ആഹ്വാനം ചെയ്യുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലയിൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയുമാണ് ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിക്ക് കീഴിലെ ചികിത്സാ കേന്ദ്രങ്ങൾ. ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ കോഴിക്കോട് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഹസീന കരീം:
2: നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാനും കൂടുതൽ ജാഗ്രത പുലർത്താനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂലൈ 28. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലളിതമായി പറഞ്ഞാൽ കരളിൽ ഉണ്ടാകുന്ന വീക്കത്തെയാണ് നാം ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു വൈറസ് അണുബാധയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് 5 തരമാണ് ഉള്ളത്: ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ ഏറ്റവും കൂടുതൽ അപകടകാരികളാകുന്നു. ഈ രോഗബാധയുടെ തുടക്കത്തിൽ പലപ്പോഴും യാതൊരുവിധ രോഗലക്ഷണങ്ങളും പുറത്തു കാണിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലറായി നമ്മൾക്ക് വിശേഷിപ്പിക്കാം. ഈ രോഗം വളരെ വൈകിയാണ് കണ്ടെത്തുക. ഇതുമൂലം ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ തുടങ്ങിയ ഗുരുതര അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കഴിയും. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ആണ് പ്രധാനമായും പകരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ അണുവിമുക്തമല്ലാത്ത സൂചികൾ, സുരക്ഷിതമല്ലാത്ത രക്തദാനം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നീ വഴികളിലൂടെ രോഗം പകരുന്നു. കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, പനി, വയറുവേദന, കണ്ണിലും മൂത്രത്തിലും ഉണ്ടാകുന്ന മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കൃത്യമായി മുൻകരുതൽ എടുത്തുകൊണ്ട് ഈ രോഗം പൂർണ്ണമായും തടയാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ ഫലപ്രദമായ വാക്സിൻ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കുട്ടികളിൽ ജനന സമയത്ത് തന്നെ ഈ വാക്സിൻ നൽകി വരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ തടയാനുള്ള വാക്സിനും വിപണിയിൽ ലഭ്യമാണ്.
1: വാർത്ത തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്ത തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്നേ ദിവസം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന കേരളത്തിൽ സാധാരണമായി കാണുന്ന കരളിനെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ഒന്നു തന്നെയാണോ? എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം നടത്തുന്നത്? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രതിരോധം സാധ്യമാണോ? ഹെപ്പറ്റൈറ്റിസിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് നാം പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണയുണ്ട്. പലരും കണക്കാക്കുന്ന ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും ഒരു രോഗം തന്നെയായിട്ടാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷൻ അല്ലെ ചെറിയ വീക്കം, ഇവയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസും മഞ്ഞപ്പിത്തവും അത് പര്യായ പദങ്ങളല്ല. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണം കൊണ്ട് രോഗിക്ക് മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തം യഥാർത്ഥത്തിൽ ഒരു ലോകലക്ഷണമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കണക്കാക്കാം. ഹെപ്പറ്റൈറ്റിസിന് പുറമെ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ, രക്തദൂഷ്യം, ഹീമലൈറ്റിക് അനീമിയ തുടങ്ങിയ അസുഖങ്ങൾ, അണുബാധ, അമിതമായിട്ടുള്ള അണുബാധ, പിത്തക്കൊള്ളുണ്ടാകുന്ന കല്ലുകൾ, ചുരുക്കങ്ങൾ, പിത്തക്കൊള്ളിലെ ക്യാൻസർ, പാങ്ക്രിയാസിൽ ഗ്രന്ഥിയിലെ ക്യാൻസർ തുടങ്ങിയ മൂലം രോഗി മഞ്ഞപ്പിത്തം ബാധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്താം. ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസിൻ്റെ കാരണങ്ങളിൽ അമിത മദ്യപാനമുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്, ഓട്ടോ ഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാന കാരണം വൈറസിൻ്റെ അണുബാധയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ വർഷവും ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന്, രോഗപ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയുടെ പ്രാധാന്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ്. ഈ വർഷം ഹെപ്പറ്റൈറ്റിസ് ഡേയിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. അതായത് ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നതാണ് ഈ വർഷത്തെ തീം. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള ഭയവും തെറ്റിദ്ധാരണയും സ്റ്റിഗ്മയും ഇല്ലാതാക്കി രോഗനിർണയം, ചികിത്സ, പരിചരണം എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 304 ദശലക്ഷം ആളുകൾ ദീർഘകാല വൈറൽ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ജീവിക്കുന്നു. ഇതിനെ ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.3 ദശലക്ഷം ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയവ സങ്കീർണതയാൽ മരണപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ഏകദേശം 3500 പേർ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടയുന്നു എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് കരൾ സിറോസിസും കരളിന്റെ ക്യാൻസറും ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. ഇത് രണ്ടും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുകയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ മൂർച്ഛിച്ച് കരൾ വീക്കം, കരൾ ക്യാൻസർ തുടങ്ങിയ ഉണ്ടാക്കിയാണ്. ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും നേരത്തെ രോഗനിർണയം നടത്തിയാൽ ചികിത്സിച്ച് തടയാൻ സാധിക്കുന്നവയാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസിന് കാരണമായ വൈറസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം.

ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈറസാണ്. മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ വൈറസ് പകരുന്നത്. സാധാരണയായി രോഗി പൂർണ്ണമായിട്ടും രോഗമുക്തമാകാറുണ്ട്. വളരെ അപൂർവം രോഗികൾ മാത്രം ഇതിൻ്റെ കോംപ്ലിക്കേഷനായ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പകരുന്നത് രക്തം, ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്ധം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഇത് കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഈ രോഗം പകരാം. ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതിന് വാക്സിൻ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് സി പ്രധാനമായിട്ടും രക്തത്തിലൂടെയാണ് പകരുന്നത്. വർഷങ്ങളോളം ഒരു രോഗലക്ഷണമില്ലാതെ ഈ അസുഖം ശരീരത്തിൽ തുടരാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രത്യേകത ഇത് വർഷങ്ങളോളം ശരീരത്തിൽ ഒരു ലക്ഷണവും കാണിക്കാതെ തുടരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ നിശബ്ദ കൊലയാളി അല്ലെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചവരിലാണ് ഉണ്ടാകുന്നത്. ഇത് ബി വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാതെ തടയാൻ സാധിക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സി നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണാത്ത ഒരു അസുഖമാണ്. പക്ഷെ ഇന്ന് അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് ഈ രോഗം നമ്മുടെ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ ഗർഭിണികളിൽ ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. നിലവിൽ രണ്ട് തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൽ ബാധിക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, അത് പെട്ടെന്നുള്ള ഗുരുതരമായ ഇൻഫെക്ഷനാണ്. മറ്റൊന്ന് ക്രോണിക്ക്. ക്രോണിക്ക് ഒരു ലക്ഷണമില്ലാതെ ശരീരത്തിൽ നിൽക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ എന്താണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, എന്താണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വ്യക്തമാക്കാം. ഈ സാധാരണഗതിക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെ ഒരു തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ മോശം വെള്ളം ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പനി, ഛർദി, ക്ഷീണം ഡെവലപ്പ് ചെയ്യും. പിന്നീട് അതേ തുടർന്ന് മഞ്ഞക്കള് മൂത്രത്തിലും കണ്ണിലും കാണുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ മഞ്ഞപ്പിതൽ കൂടുതലായിട്ട് കാണാം. ഇതിന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സാധാരണഗതിക്ക് എ ആയിരിക്കാം, അല്ലെങ്കിൽ അപൂർവം ബി ആയിരിക്കാം. ഇതാണ് അക്യൂട്ട് പ്രസന്റേഷൻ. ഇതിന് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഒരു ലക്ഷണമില്ലാതെ വളരെ നാള് രോഗിയുടെ ഉള്ളിൽ നിൽക്കുന്ന വൈറസുകളാണ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ഇത് ബിയും സിയും ആണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഗുരുതരമായ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ വീക്കം, കരൾ ക്യാൻസറാണ്. ഈ രോഗികൾ സാധാരണയായി രക്തം ഛർദ്ദിച്ചിട്ട് അല്ലെങ്കിൽ കരൾ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ വയറിൽ നീര് കെട്ടിയിട്ട് കാലിൽ നീരായിട്ട് ആ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം കരളിന്റെ ഫെയിലിയർ എത്തിയതിനു ശേഷമായിരിക്കാം ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അസുഖം അത്യധികം മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും വരുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, ഡയാലിസിസ് രോഗികൾ, ആവർത്തിച്ച് രക്തം സ്വീകരിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അണുവിമുക്തമാക്കാത്ത സൂചികൾ ഉപയോഗിക്കുന്നവർ. ഇവ ഐ വി ഡ്രഗ് അബ്യൂസിൽ സാധാരണയായിട്ട് നീഡിൽ ഷെയർ ചെയ്യുന്ന ഒരു ശീലം കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ഹെപ്പറ്റൈറ്റിസ് സിയുടെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, എച്ച് ഐ വി രോഗബാധിതർ തുടങ്ങിയവരിൽ ഹെപ്പറ്റൈറ്റിസിന്റെ അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് മാത്രമല്ല, ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും കഴിക്കുന്നവരിൽ ഹെപ്പറ്റൈറ്റിസ് അണുബാധ കൂടുതലായിട്ട് കാണാറുണ്ട്. സാധാരണയായിട്ട് ശുചിത്വമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പോലും യാത്രക്കിടയിൽ പലയിടത്തും നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ തുടങ്ങിയവ കഴിക്കാറുണ്ട്. അതിൽ ശുചിത്വമില്ലാത്ത വെള്ളമുണ്ടെങ്കിൽ അതുവഴി രോഗലക്ഷണങ്ങൾ വരാം. ഈ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കിയാൽ ചില രോഗികളിൽ ഒരു രോഗലക്ഷണവും കാണത്തില്ല. അവർ സാധാരണയായിട്ട് ചെക്കപ്പിലൂടെ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പക്ഷെ രോഗലക്ഷണങ്ങൾ എടുത്തു നോക്കിയാൽ ക്ഷീണം, വിശപ്പില്ലായ്മ, ഓക്കാന, തുടക്കത്തിൽ പനി കാണാം രോഗലക്ഷണത്തിൽ. ഒരു വേള മഞ്ഞ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിലോ അല്ലെങ്കിൽ മൂത്രത്തിലോ മഞ്ഞപ്പിത്തം കണ്ടു തുടങ്ങിയാൽ പിന്നെ പനി രോഗികളെ സാധാരണയായിട്ട് കാണാറില്ല. വയറിന്റെ വലതുവശത്ത് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൂത്രം ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചില രോഗികളിൽ ചൊറിച്ചിനും അനുഭവപ്പെടാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മഞ്ഞപ്പിത്തവും ഹെപ്പറ്റൈറ്റിസും പര്യായ പദങ്ങളല്ല. പക്ഷെ മഞ്ഞപ്പിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം എങ്ങനെ നിർണ്ണയിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇതിൽ ബിലിറൂബിൻ അതായത് മഞ്ഞയുടെ അളവ് കൂടുതലായിട്ടിരിക്കും. ഇത് കൂടാതെ ALT AST അതിന് മറ്റു പദങ്ങൾ SGOT SGPT എന്നും വിളിക്കാറുണ്ട്. അവ വളരെ ഉയർന്ന തോതിൽ കാണാറുണ്ട്. അസുഖം മൂർച്ഛിച്ച് തീവ്രതയായി കഴിഞ്ഞാൽ സാധാരണ പ്രോത്രോമിൻ്റെ INR എന്നുള്ള ടെസ്റ്റും

പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു പതിവ് തീവ്രമായ ഹെപ്പറ്റൈറ്റിസിലുണ്ട്. ഇനി കരളിന്റെ പ്രവർത്തനം കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. രോഗത്തിന്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള വൈറസ് ആണ് ബാധിച്ചതെന്ന് മനസ്സിലാക്കാൻ വൈറസിന്റെ ടെസ്റ്റുകൾ, അത് സിറോളജി ടെസ്റ്റുകൾ അല്ലെങ്കിൽ PCR ടെസ്റ്റുകൾ തുടങ്ങിയവ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗവിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇന്ന് ലഭ്യമാണ്.

0: ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലാണെങ്കിൽ ഒരു നിശ്ചിത ഇടവേള വിട്ട് ഫൈബ്രോസ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾക്ക് രോഗ വിധേയമാകേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് കൂടാതെ ഈ രോഗത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് ശുചിത്വമുള്ള ഭക്ഷണങ്ങളും തിളപ്പിച്ചാറിയ വെള്ളവും കഴിച്ച് അശ്രദ്ധയോടുകൂടി അലക്ഷ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് തടയാൻ വേണ്ടി സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതെ പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ ഇന്ന് ലഭ്യമല്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു വൈറസാണ്. വളരെ സങ്കീർണമായ ഹെപ്പറ്റൈറ്റിസുകളിൽ പേഷ്യന്റ് സങ്കീർണമായ സ്ഥിതികളിലെത്താറുണ്ട്. ഈ സങ്കീർണതകൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് നേരത്തെ പരാമർശിച്ച ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസുകൾ, സിറോസിസ്, വയറില് നീര് കെട്ടുക, മഹോദരം, രക്തം ഛർദ്ദിക്കുക, ബോധാവസ്ഥയിൽ മാറ്റമുണ്ടാകുക, ലിവർ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ളവയാണ് ഇതിന്റെ സങ്കീർണത അവസ്ഥകൾ. രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് പ്രത്യേകിച്ച് വേദന സംഹാരികൾ അല്ലെങ്കിൽ ലിവറിന് കേടുവരാവുന്ന മരുന്നുകൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സാധാരണഗതിക്ക് നല്ല ഭക്ഷണവും ആവശ്യത്തിന് ജലവും പേഷ്യന്റ് സ്വീകരിക്കേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഹെപ്പറ്റൈറ്റിസ് സിക്കും അതിന് പ്രത്യേക ചികിത്സയ്ക്ക് മരുന്നുകളുണ്ട്. ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന രോഗികൾ അല്ലെങ്കിൽ ലിവറിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു പോകുന്ന അവസ്ഥയിലെത്തുന്നവർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ വിധേയമാകേണ്ടതായിട്ട് വന്നേക്കാം. ഇതൊരു സങ്കീർണ അവസ്ഥയാണ്. സർജറിയും വളരെ സങ്കീർണമാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഈ രോഗം പ്രതിരോധിക്കാൻ സാധ്യമാണ്. ശുദ്ധജലവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിച്ച് ഹെപ്പറ്റൈറ്റിസ് എയുടെയും ഹെപ്പറ്റൈറ്റിസ് ഇയുടെയും രോഗം പ്രതിരോധിക്കാൻ സാധിക്കും. രക്തം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗികബന്ധം സുരക്ഷിതമായിട്ട് ഏർപ്പെടുമ്പോഴത്തേക്കും അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക. ഇവ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും ഹെപ്പറ്റൈറ്റിസ് സിയുടെയും പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമാണ്. മദ്യപാനം ഒഴിവാക്കുക, ഫാറ്റ് ലിവർ നിയന്ത്രിക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരുടെ കുടുംബാംഗങ്ങളിൽ നിർബന്ധമായും പരിശോധനയും വാക്സിനും എടുക്കുക തുടങ്ങിയവ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് പ്രതിരോധത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു നിശബ്ദ കൊലയാളിയാണ്. എന്നാൽ ഇത് തടയാനും നേരത്തെ കണ്ടെത്താനും ഫലപ്രദമായി ചികിത്സിക്കാനും ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. പരിശോധനയ്ക്ക് മടിക്കരുത്. വാക്സിൻ സ്വീകരിക്കുക, കരളിനെ സംരക്ഷിക്കുക. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം 2026 നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെ പൂർണ്ണമായും തകർക്കുക തന്നെയാണ്. അറിവിലൂടെ പ്രതിരോധം സാധ്യമാണ്. പരിശോധനയുടെ നേരത്തെ രോഗനിർണയം സാധ്യമാണ്. ചികിത്സയിലൂടെ ജീവൻ രക്ഷിക്കാനും സാധ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയും പ്രതിരോധത്തെക്കുറിച്ചും ഡോക്ടർ രമേശ് നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് രാജ്യത്ത് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേഖനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ ഇന്റലിജൻസ് ബ്യൂറോ മുൻ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൗത്യസേന

ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിലെ എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്ത് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ എല്ലാ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അചഞ്ചലമായ ധൈര്യത്തിന്റെയും അസാധാരണമായ പ്രൊഫഷണലിസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണ് CRPF എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സമാധാനവും പുരോഗതിയും സംരക്ഷിക്കുന്നതിൽ സേന കാണിച്ച സമാനതകളില്ലാത്ത വീര്യത്തെയും നക്സലിസം തുടച്ചു നീക്കുന്നതിൽ അവർ വഹിച്ച നിർണായക പങ്കിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെയും ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നതിലൂടെയും CRPF ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനത്തിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഓം ബിർള പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളുടെ ശില്പിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമെന്ന് അമിത്ഷാ പറഞ്ഞു. കലാം കോ സലാം രാജ്യവ്യാപക പ്രചരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും ഇന്ന് നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA, 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലുമാണ് ഇതുവരെ പിടിച്ചെടുത്തത്. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർ മുല TIA HSS ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാജിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാവും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്ധഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാബായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്.

രാജ്യത്തിനു വേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധഹനത്തിന്റെ മഹത്തായ അധ്യായമാണിതെന്നും മീരാബായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യയുടെ ആദ്യ ഭാരോദ്ധഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഋഷികാന്ത സിംഗ് ചാനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1ാം പ്രതി ഡോക്ടർ MK റാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ രാവിലെ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കോന്നി മെഡിക്കൽ കോളേജ്, കോന്നി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൽ ജനം TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ മരിച്ചു. പാറശാല സ്വദേശി അഭിജിത് ശ്രീകുമാറാണ് മരിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാവും. സഭാ ആസ്ഥാനമായ ദേവലോകം കത്തോലിക്കറ്റ് അരിമനയിൽ ചേരുന്ന സുന്നഹദോസിന് സഭാധ്യക്ഷനും മലങ്കര മെത്രപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്ക ഭാവ അധ്യക്ഷനാവും. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം ദക്ഷിണ റെയിൽവേ പുനഃക്രമീകരിച്ചു. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന തിരുനെൽവേലി ജാംനഗർ ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഭദിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. മിഞ്ചന്ത ഫയർ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുകയുയരുന്നതിനാൽ സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. 438.6 മീറ്ററിലെ പ്രഭാത പ്രക്ഷേപണ പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് കാഷ്ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: തരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈ ജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈ ജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈജി ലാഭമഴ.
1: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ജന്തർ മന്ത്രിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. ലോക്സഭയും രാജ്യസഭയും രാവിലെ സമ്മേളനം ആരംഭിച്ച സമയത്തും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചിരുന്നു. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ എല്ലാ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അചഞ്ചലമായ ധൈര്യത്തിന്റെയും അസാധാരണമായ പ്രൊഫഷണലിസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണ് CRPF എന്ന് രാജ്യം.

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സമാധാനവും പുരോഗതിയും സംരക്ഷിക്കുന്നതിൽ സേന കാണിച്ച സമാനതകളില്ലാത്ത വീര്യത്തെയും നക്സലിസം തുടച്ചു നീക്കുന്നതിൽ അവർ വഹിച്ച നിർണായക പങ്കിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെയും ഭീകരവാദം തീവ്രവാദം തുടങ്ങിയ വെല്ലുവിളികളെ അദമ്യമായ ധൈര്യത്തോടെ നേരിടുന്നതിലൂടെയും CRPF ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനത്തിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഓം ബിർള പറഞ്ഞു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്നും ജീവിതാവസാനം വരെ സ്നേഹവും ബഹുമാനവും കിട്ടുന്ന മേഖലയാണ് അധ്യാപനമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയുടെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർദ്ധകായ പ്രതിമയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിലെ ദേശീയതയുടെ കണ്ണിയായിരുന്നു വാസുദേവൻ പിള്ളയെന്നും അതിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽ മാനായി അറിയപ്പെടുന്ന അബ്ദുൾ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളുടെ ശില്പിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൾ കലാമെന്ന് അമിത്ഷാ പറഞ്ഞു. കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായെന്നും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. കുമരകം ബോട്ട് ദുരന്തത്തിന്റെ 24th സ്മരണ ദിനം ഇന്ന്. 2002 July 27 വേമ്പനാട്ടുകായലിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ A29 യാത്രാ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. PSC പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികളും തൊഴിലാളികളും ഒരു കുഞ്ഞും ഉൾപ്പെടെ 29 പേർക്കാണ് ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് തലശ്ശേരി കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണക്കാല പൂഴ്ത്തിവയ്പ്പ് തടയാൻ അടുത്ത മാസം ആദ്യം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 165,932 മെട്രിക് ടൺ അരി വിപണിയിൽ എത്തിക്കുമെന്നും AY കാർഡുടമകൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം August 5 ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണമേള അടുത്ത മാസം 8 എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ആരംഭിച്ചത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. +1 പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2nd സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണം നേടിയത്. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന്റെ നേട്ടം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ഋഷികാന്ത് സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഋഷികാന്ത് സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കായി ഉയർന്ന തലത്തിൽ

മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ താരം അനാഗത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യനായി. കാനഡയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഈജിപ്തിന്റെ റുഖിയ സലീമിനെ പരാജയപ്പെടുത്തിയാണ് അനാഗത് സിംഗിന്റെ കിരീട നേട്ടം. മലബാർ മേഖലയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച ഹൈക്കോടതി വിധി ഉടനെ നടപ്പിലാക്കണമെന്ന് KMCOയെ കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച 41 ദിവസത്തെ തുരീയം സംഗീതോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാകും. സഭാ ആസ്ഥാനമായ ദേവലോകം കത്തോലിക്കേറ്റ് അരമനയിൽ ചേരുന്ന സുന്നഹദോസിന് സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷനാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത്, ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം ദക്ഷിണ റെയിൽവേ പുനഃക്രമീകരിച്ചു. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന തിരുനെൽവേലി ജാംനഗർ ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. വഞ്ചിയൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് വഞ്ചിയൂർ പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മഴയും ചായയും പിന്നെ OTT ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
3: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ,
6: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാലത്ത്
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
1: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം.

0: അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ISROയിലും DRDOയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ APJ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. CRPF സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 400,000 കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീ നിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3 ആരംഭിച്ച യാത്ര ശ്രാവണ പൗർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28 സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8 തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ട് സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽക്കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎന്നിലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 പോയിന്റ് ഉയർന്ന് 76,750, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയിൽ നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: MyG എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി MyG പ്രൊട്ടക്ഷൻ പ്ലാനും.
2: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ജന്തർമന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. നിതിൻ രാജ് കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ റാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് റാമിനെ തലശ്ശേരി കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പ് തടയാൻ അടുത്ത മാസം ആദ്യം ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. AY കാർഡ് ഉടമകൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യത്തിന് വീണ്ടും തുടക്കം. കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ളൈ സാങ്ക്ച്വറിയിലെത്തിക്കുന്ന ദൌത്യമാണ് രാവിലെ ആരംഭിച്ചത്. കുമരകം ബോട്ട് ദുരന്തത്തിന്റെ 24th സ്മരണദിനം ഇന്ന്. 2002 July 27 വേമ്പനാട്ടുകായലിൽ ദുരന്തമുണ്ടായത്. 29 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് വടക്കുംപാട് മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് ഒരാൾ മരിച്ചു. രാമന്തളിയിലെ ചേനോത്തങ്ങാടിയിൽ ഇസ്മയിലാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 3:00.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.

0: ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
0: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ ഒരുമിച്ചുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനത്തോടെ പരിപാടി നമുക്ക് തുടങ്ങാം.

0: ഇളം തണ്ടിൽ.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ഇതാരാ? ഷൈനയാണോ?
2: അതെ.
1: എവിടുന്നാ ഷൈന?
2: കല്ലായി.
1: കല്ലായിൽ നിന്ന് ഷൈന. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
2: ഓ, സുഖാണ്.
1: ആ ഷൈന, കുറച്ചു ദിവസമായി, എങ്ങനെങ്കിലും ഒന്ന് വിളിക്കൂ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ?
2: കൊറേ ആയി ഞാൻ വിളിക്കാറുണ്ട്. നമ്മളെ സ്റ്റാഫ് ഉണ്ട്, ഗീതച്ചി.
1: ആണോ? അതെയാ? അപ്പൊ അങ്ങനെ വിളിക്കാതെ ആവുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട്, വിഷമം. ഇവരെന്ത് ആകാശവാണിക്കാരാണ്, അയക്കൂന്ന് പറയുന്നു, പക്ഷെ വിളിക്കൂന്ന് പറയുമ്പോ വിളിക്കുന്നില്ല. അതാണ് എന്റെ സൂത്രവാക്യം അല്ലേ. ഇതാരാ ഗീതച്ചിയും ബിനീഷക്കാരാ? ഇടവും വലവും നിന്ന് നിങ്ങളെ നയിച്ചോണ്ടിരിക്കുന്നവരാണോ?
2: അല്ല, നമ്മളെ മൊലാലിയാണ് ബിനീഷച്ചി. നമ്മളവിടുത്തെ സ്റ്റാഫാ.
1: ആ അതെ. എത്ര പേരുണ്ട്?
2: നമ്മള് മൂന്ന്
1: പേരുണ്ട്. ഓക്കെ. അപ്പൊ മുതലാളി നിങ്ങള്? ഓ,
2: സുഭദ്ര, ഷൈന.
1: ഇതിപ്പോ ഷൈനയോടാണ് നമ്മൾ സംസാരിക്കുന്നത്.
2: ആ അതെ.
1: ഷൈനയുടെ
2: അടുത്ത് കൊടുക്കാം.
1: ആ കൊടുക്കൂ.
3: ഹലോ.
1: ആ എന്താ ഗീതച്ചിയെ?
3: സാറിന് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ മുമ്പ്. അപ്പൊ ഷൈന എപ്പോഴും പറയും, ഒന്ന് ഞാൻ വിളിക്കട്ടെ. അപ്പൊ ഞങ്ങൾ പഠിത്ത വിളിച്ചാണ് സാറിന്, ഞങ്ങൾക്ക് ചീത്ത വെക്കൂ. അതിന് ഞങ്ങൾക്ക് ടൈം ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇവളിങ്ങനെ ഇട്ടോണ്ട് ആയിങ്ങനെ
1: ഇട്ടുകൊണ്ടിരിക്കണ.
3: ആ അപ്പൊ അതിന്നൊരു അവസാനം ഒന്നുമില്ല, ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഞാൻ കണ്ടായി പറഞ്ഞാത്തന്നെ സാറിനറിയൂ, അതിനെ കൊണ്ട് ഇത് ഞമ്മളാന്നുള്ളത്. നീ തന്നെ സംസാരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ ഒരു ആഗ്രഹം തീർക്കാൻ
1: വേണ്ടിട്ട് നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കാനാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി.
3: അല്ല സാർ, എത്രയോ ആളുകള് ഇതിനെ കാത്തു
1: നിൽക്കല്ലേ,
3: മാറി നിൽക്കണല്ലോ.
1: അതെ, ആയിക്കോട്ടെ. അല്ല,
3: ഒരുപാടുണ്ടല്ലോ.
1: അങ്ങനെ ഷൈന ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണല്ലോ. അപ്പൊ
3: അതെ, ഞങ്ങൾ അവളെ പിടിച്ചു വെക്കുക ചെയ്യുന്നത്. സമയമായിട്ടില്ല, സമയമായില്ല. സാറിനിട്ടോണ്ടേ.
1: ആയിക്കോട്ടെ, എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം കേട്ടോ. അപ്പൊ ഷൈനക്ക് ഏത് പാട്ടാണോ കേൾക്കണ്ടേ, പാടാം. ഓക്കെ. ആ എന്നാ എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം യുവജനോത്സവത്തിൽ. ഓക്കെ, ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവിടെ എല്ലാവരോടും, സുബുദ്ധിരാമയോടും ബാക്കിയുള്ളവരോടൊക്കെ. ബിനീഷ് എല്ലാരും ഇല്ലേ? ആ ബിനി. ആ ബിനി ബിനി. ഓക്കെ ഓക്കെ, എല്ലാരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം വിജിത്തേ, ഇതെവിടെയാണ് സ്ഥലം?
1: മാവൂര് കണ്ണിയറമ്പ്.
0: കണ്ണിപറമ്പിൽ നിന്നാണ് വിജിത്തേ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വീട്ടിലുണ്ട്, പ്ലീസ് അമ്മയൊക്കെ അമ്മയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് വൈദി വിചാരിച്ചു.
1: അമ്മക്കേ അമ്മ കുറേ ആയിരുന്നു വിളിക്കുന്നത്.
0: ആണോ? ആ അപ്പം വീട്ടിലിപ്പോൾ അമ്മയ്ക്ക് ഒരാൾ സഹായം, മകൻ ഉണ്ടപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ വിളിച്ച് കിട്ടാനൊക്കെ, അല്ലേ?
1: അമ്മന്റെ ചെറിയ ഫോണായിട്ടേ
0: മനസ്സിലായി,
1: അയക്കാനൊന്നും
0: അതെ
1: കഴിയില്ല.
0: കഴിയില്ല. അപ്പോൾ വിജിത്തുള്ളപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാത്തിരുന്നത്.
1: അതെ,
0: എന്നിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അമ്മയായിട്ട് സംസാരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മയ്ക്ക് ഒന്ന് കൊടുക്കുവോ? എന്താ അമ്മയുടെ പേരെന്താ?
2: ഹലോ,
0: ആ ഹലോ അമ്മേ, നമസ്കാരം.
2: എന്റെ പേര് സുജാത.
0: സുജാത. അപ്പൊ അമ്മ കുറെ ആ കാലമായി ആഗ്രഹിക്കുന്നു, അപ്പൊ വിജിത്ത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് സൗകര്യപ്പെട്ടത് അല്ലേ? എന്തൊക്കെയാണ് കണ്ണിപറമ്പിൽ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
0: വിജിത്ത് ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ, അതോ ഊണയ്ക്കാൻ വന്നതാണോ?
2: അല്ല, അന്ന് പോയിട്ടില്ല.
0: ആ ഹാ, വിജിത്ത് ഒരാളെ ഉള്ളോ?
2: ഏ
0: അല്ല, ഒരാളെ ഉള്ളു, മോനാ ഒരാളെ ഉള്ളോ എന്ന് വെക്കാം.
2: അല്ല അല്ല, മൂന്നാളുണ്ട്.
0: ഇവരൊക്കെ അടുത്തടുത്തുണ്ടോ? ഓക്കേ. അപ്പൊ എന്നും പരിപാടി കേൾക്കുമ്പോൾ വിചാരിക്കും ഒന്ന് വിളിക്കണം വിളിക്കണം. ഓക്കേ. വീട്ടിലാരാ സഹായിക്കാനൊക്കെ? ഉണ്ടോ? ആ കാര്യങ്ങളൊക്കെ നടന്നു പോവും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. എന്താ മരുമകളുടെ പേരെന്താ?
2: ശ്രീകുട്ടി.
0: ശ്രീകുട്ടി. അപ്പൊ ശ്രീകുട്ടിയോടും വിജിത്തിനോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ജാനകിയമ്മേന്റെ താനേ തിരിഞ്ഞു മറന്നു.
0: അമ്പലപ്പറാവിലെ പാട്ട് അല്ലേ? പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് ടീമിന്റെ പാട്ടാണ്. പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
2: ഓ അതെ.
0: ഈ പഴയ അമ്പലപ്പറാവ് സിനിമയൊക്കെ വന്ന കാലത്ത് അത് പോയി കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ
2: സിനിമ
0: അങ്ങനെ കാണാറില്ല. പാട്ടിനോട് പ്രിയമാണ് കൂടുതൽ. അതെ അല്ലേ. അപ്പൊ ഏത് നമുക്ക് സമയം പോകാനും കാര്യങ്ങൾ അറിയാനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ ശ്രീകുട്ടി ഭക്ഷണം കഴിക്കാറായി എന്ന് പറയാൻ തുടങ്ങിയിട്ടോ? തുടങ്ങിയോ?
2: ഉള്ളൂ.
0: എന്തായാലും അമ്മ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം സാറേ.
0: എന്താണ് മിനി വിശേഷങ്ങൾ?
1: സുഖമാണ് സാറേ.
0: ആഹാ, എന്തൊക്കെ? കുറച്ച് ദിവസമായി തോന്നുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു അല്ലേ മിനി?
1: ആ കാത്തിരുന്ന് എനിക്ക് മിഞ്ഞാന്ന് കിട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്.
0: ആണോ? അത് ശരി, അപ്പൊ
1: ആ കിട്ടി.
0: ഇത് സെക്കൻഡ് ബോണസ് ആണല്ലോ.
1: ആ അതൊക്കെ ബോണസ് ആ സാറേ, സന്തോഷം. സാറിനൊന്ന് കിട്ടണമെന്നുണ്ട്.
0: അതെ, അതാണ് കാര്യം. ഓക്കെ,
1: അതാണ്.
0: എവിടെയാ സ്ഥലം?
1: തിരൂർ ചെമ്പ്ര.
0: നമ്മുടെ വയനാട്ടിലൊരു ചെമ്പ്രയുണ്ട്, മേപ്പാടി ചെമ്പ്രയുണ്ട്, തിരൂർ ചെമ്പ്രയുണ്ട്.
1: നമ്മളെ തിരൂർ ചെമ്പ്രയാണ് സാറേ.
0: പേരാമ്പ്ര ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചെമ്പ്ര?
1: ആ പേരാമ്പ്ര ഉണ്ട്, വള്ളാഞ്ചേരി ചെമ്പ്ര ഉണ്ട്.
0: ആ ചെമ്പ്രക്കളിയാണ്.
1: ആ ചെമ്പ്രക്കളിയാണ് സാറേ.
0: ഓക്കെ, മിനി വീട്ടിൽ തന്നെയാണോ അതോ ജോലിക്ക് പോകുന്ന ആളാണോ?
1: ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. 10-21 കൊല്ലമായി. പിന്നെ രണ്ട് ആൺകുട്ടികളാണ്, ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ നൈറ്റ് ആണ്.
0: എന്നാ ഒരു പാട്ട് കേട്ട് എന്തായാലും കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോണം. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടാൽ നല്ല ഉറക്കം കിട്ടും.
1: പാട്ട് കേട്ടാൽ നല്ലതാ സാറേ,
0: അപ്പൊ സ്വപ്നം കാണാതെ ഉറങ്ങാൻ പറ്റും.
1: ആ അതെ.
0: ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ.
1: ആ സന്തോഷം.
0: പാട്ട് വേണ്ടത് ഹൃദയം ഒരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
1: ആ മംഗളം നേരും നിന്റെ മക്കൾക്ക് വേണ്ടി.
0: എന്താ അവരുടെ പേരെന്താ?
1: പിന്നെ രാഹുൽ കൃഷ്ണൻ ദുബായിലാണ്, ജിതിൻ ലാല്. പിന്നെ എന്റെ കുടുംബത്തിനും വേണ്ടിട്ട്.
0: ഓക്കെ, ജിതിൻ നാട്ടിലുണ്ടോ?
1: ആ ജിതി നാട്ടിലുണ്ട്.
0: ജോലി നാളാ?
1: ആ ജോലി അവന് ഇതാണ്, ഫയർ ആൻഡ് സേഫ്റ്റി. രണ്ടാൾക്കും അവിടെ.
0: അപ്പൊ മക്കളൊക്കെ വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ആ പറയാ പറയാ സാറേ, തീർച്ചയായും.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആ കേക്കാം കേക്കാം.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ദ
0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം ഗായത്രി.
1: നമസ്കാരം സാറേ.
0: ഗായത്രി, കുറച്ചു കാലമായി ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കോള് മിസ്സാവുന്നു അല്ലേ?
1: അതെ അതെ.
0: എന്തൊക്കെയാ വിശേഷം? മുജുകുന്നിൽ
1: സുഖം, നന്നായിട്ട് പോകുന്നു. ഫുള്ള് മഴയാണ്.
0: ആണോ, ഇന്ന് മഴയാണ്?
1: ഇന്ന് ഫുള്ള് മഴ തന്നെ, വെയിലില്ല തീരെ.
0: നമുക്ക് മഴയൊക്കെ അത്യാവശ്യം വേണ്ടേ അല്ലേ? നേരെ വേറെ ആരും സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ?
1: വേറെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛനാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാള്.
0: അതെയോ, അച്ഛനാണ് ഇതിന്റെ
1: കേൾക്കുന്ന ഒരാളാണ്.
0: ഗായത്രി വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളാണോ?
1: ഞാനിപ്പം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വടകര എഞ്ചിനീയറിംഗ് കോളേജില്.
0: എഞ്ചിനീയറിംഗിലോ?
1: എഞ്ചിനീയറിംഗ് കോളേജില് ലാസ്റ്റ് സ്റ്റാഫ് ആയിട്ട്.
0: അപ്പൊ ഇന്ന് വീട്ടിലുണ്ട് അല്ലേ?
1: ഓ, ഇന്ന് വീട്ടിലുണ്ട്.
0: അച്ഛന്റെ പേരെന്താ?
1: അച്ഛന്റെ പേര് കരുണാകരൻ.
0: അച്ഛനും അമ്മയാണ് വീട്ടിൽ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ളത് അല്ലേ? അച്ഛൻ അവിടെ ഉണ്ടോ?
1: ഓ, അച്ഛനും ഇവിടെ ഉണ്ട്.
0: എന്നാ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞാലോ.
1: ഓ, പറയാം.
2: ഹലോ.
0: ആ ഹലോ കരുണാകരേട്ടാ, നമസ്കാരം.
2: നമസ്കാരം.
0: ആ, സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു മകള്.
2: എനിക്ക് വേറെ പണിയൊന്നുമില്ല.
0: നമുക്ക് ഒരു
2: റേഡിയം പണ്ടുണ്ടായിരുന്നു, പോയി ആദ്യം ഒരു പുതിയ റേഡിയം മേടിച്ചാണ്.
0: ആണോ? ഓഹോ. അപ്പോ
2: രണ്ടു മാസമായിക്കോളൂ.
0: അതിനിടയിൽ കുറെ കാലം കേൾക്കാൻ പറ്റാതെ വിഷമിച്ചു.
2: അഞ്ചാറ് കൊല്ലം കേട്ടു, 3-5 കൊല്ലം കേട്ടു. ആദ്യം ആർക്കെയുള്ള നല്ലൊരു പാട്ട് കേട്ടല്ലേ? ഞാൻ സൂരത്ത് ആളാണ്.
0: അതെയോ? ആ ഹാ. അപ്പൊ റേഡിയോ ഒരു നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോ വീട്ടിലിരിക്കുമ്പോ
2: ബ്ലൈൻഡാണ്.
0: അതെയോ? അപ്പൊ കന്നട്ട് മുമ്പേ അങ്ങനെയാണോ, അതോ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതാണോ?
2: അല്ല, ഇത് പിറവിയിൽ വന്നതാണ്.
0: ആ, പിന്നീട് വന്നു. ആ, പിറവിയിലേ ഉള്ളതാ അല്ലേ? അതെ, അതൊരു നല്ല, എല്ലാ വിവരങ്ങളും കിട്ടും ചെയ്യും, നമ്മുടെ നേരം പോവും.
2: ഞാൻ രാവിലെ 5 AM 8 മണിക്ക് നിർത്തിയിട്ട് പിന്നെ ഒരു 10 മണിക്ക് പ്രിയ ഇതെല്ലാം കേട്ട് പിന്നെ ഒരു മണി 2 മണി
0: തീർക്കും.
2: 2 മണി തീർക്കും.
0: കൃത്യം ടൈം ടേബിൾ പോലെ ചിട്ടയോട് കൂടിയാണ് നമ്മുടെ കേൾവി.
2: പിന്നെ ഒരു 5 മണിക്ക് പറഞ്ഞാൽ ഒരു 9 ആകുമ്പോഴേക്ക്
0: നിർത്തിക്കാതെ
2: ഇതാകല്.
0: അപ്പൊ പലതരം പരിപാടികളും പിന്നെ വാർത്തയും ഉള്ളത് അതിൽ ഉള്ളത് കൊണ്ട് എല്ലാതരം വാർത്തകളും കേൾക്കാനും സൗകര്യപ്പെടും.
2: രാമായണം രാവിലെ 6:10 മറ്റേ AM-ലൊക്കെ
0: രാമായണം കേൾക്കാൻ വേണ്ടി അല്ലേ?
2: കേൾക്കാൻ വേണ്ടിട്ട്.
0: എന്തായാലും താങ്കളുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സന്തോഷം കേട്ടോ.
2: ആയിക്കോട്ടെ.
0: മകളൊരു ഹായ് ഇട്ടതുകൊണ്ട് നമുക്ക് കാണാനും അല്ല നേരിട്ട് സംസാരിക്കാൻ പറ്റി.
2: ഇപ്പൊ 3-ാം ദിവസത്തേക്ക് ഇട്ട് തുടങ്ങിയിട്ട്.
0: അതെയോ? എന്തായാലും അതെ, അച്ഛന്റെ ആഗ്രഹം മകള് മനസ്സിലാക്കിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്.

0: സന്തോഷം.
1: എന്നാ
0: എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. കലാഭവൻ മണിയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞു. അനന്തഭദ്രം സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: അപ്പോൾ ഞങ്ങൾ ഭാര്യയോട് ഞങ്ങൾ സ്നേഹാന്വേഷണം പറയണേ.
1: എല്ലാം പറയാം.
0: എന്താ എന്താ പേര്? ചേച്ചിയുടെ പേരെന്താ?
1: സരസ
0: ആ ചേച്ചിയോട് പ്രത്യേക സ്നേഹാന്വേഷണം. ഓക്കെ.
1: രണ്ട് മക്കളുണ്ട്.
0: ആ ഒന്ന് ഗായത്രി
1: അല്ല മരുമകള്.
0: മരുമകളാ? ഓക്കെ. അവരെ ആ ഇത് മകൻ്റെ പേരെന്താ?
1: ശരത്.
0: ആ ശരത്തിൻ്റെ വൈഫാണ്. മറ്റേയാളോ?
1: മറ്റേ സനൂപ്.
0: ഓക്കെ. സനൂപ് ഇവിടെ വീട്ടിൽ തന്നെയാണോ?
1: ഞാൻ രണ്ടാളും വീട്ടിൽ തന്നെ
0: വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം. നമുക്ക് എന്നാൽ പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ.
0: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024220002440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ആ സാർ, ഇത് പൂനൂര്, താമരശ്ശേരി പൂനൂര്.
0: ആ മനസ്സിലായി, അവിടെ ആരാ?
1: പൂനൂര് പെരിങ്ങളം വയല് ഓട്ടോറിക്ഷന്റെ വർക്ക്ഷോപ്പ് നടത്തുന്ന ആരാണ്? സന്തോഷം എന്നാണ് പേര്.
0: സന്തോഷിന്റെ വർക്ക്ഷോപ്പ് എന്നാണ് ഇപ്പോൾ കോള് വന്നോണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: ഓക്കെ, ആ പ്രദേശത്തുള്ള വണ്ടികളൊക്കെ കൂടുതലും സന്തോഷത്തിലേക്കാണോ വരുന്നത്?
1: ആ പ്രദേശത്തും, ആ അതെ അതെ, ഞങ്ങൾ

0: DSX പുതിയ അപ്ഡേഷനിലേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സെൻസർ ഉള്ള വണ്ടികളും പിന്നെ നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചെയ്യുന്നതാണ്.
1: ഈ പുതിയ ഭാരത് 6 സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കൺവെർഷൻ വണ്ടികളും വരും അല്ലേ?
0: അതെ അതെ അതെ. അപ്പൊ നമ്മള് സർവീസും ചെയ്യുന്നുണ്ട്, മഹേന്ദ്രന്റെ സർവീസ് ഉണ്ട്, അതുപോലെ പിയാജോന്റെ സർവീസ് ഉണ്ട്.
1: അത്യാവശ്യം തിരക്കുള്ള പണിയ സ്ഥലാന്നർത്ഥം?
0: അതെ അതെ, അത്യാവശ്യം വർക്കുണ്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്.
1: ഓക്കെ. ഈ ഇലക്ട്രിക് കൂടുതലും ഡീസലുകളൊക്കെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് കൂടി കൂടി വരുന്നുണ്ടല്ലോ അല്ലേ?
0: ഓ, ഉണ്ടുണ്ട്. നമ്മൾ 30 വർഷമായി ഇവിടെ.
1: അതെ. ഓ, അത്രയും പഴയ വർഷമാണ് അല്ലേ?
0: അതെ അതെ. ഞാൻ ഇവിടെ അല്ല, എനിക്ക് എന്റെ നാട് കൊല്ലത്താണ്. ഞാൻ പിന്നെ ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ്. അപ്പം മക്കളും 2 കുട്ടികളുണ്ട്, ഭാര്യയും എല്ലാം കൂടെ ഒരുമിച്ചാണ്. മോള് മൂത്തവള് പി ജിക്ക് ആണ്, രണ്ടാമത്തെ ആള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ എല്ലാത്തേക്കും
1: പോകുന്നു, വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു അല്ലേ?
0: അതെ അതെ അതെ.
1: അങ്ങനെ കൊല്ലത്തുകാരൻ പുനൂർക്കാരനായി.
0: അതെ, പുനൂർക്കാരനായി. ഇവിടെ സ്ഥലമൊക്കെ വാങ്ങി, ചെറിയൊരു 5 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി, ചെറിയൊരു
1: സെറ്റിലായി. സന്തോഷം. എന്തായാലും നമ്മളെ നാട് നമ്മളെ സ്വീകരിക്കുന്നു, നമ്മള് നാടിനെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാം അവിടെ തന്നെ നിൽക്കാം.
0: 100%, 100%. നല്ല സഹകരണമാണ്.
1: അതെ, അതുകൊണ്ടാണല്ലോ 30 കൊല്ലമായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത്.
0: ഒരു 20 പിള്ളേർ പഠിച്ചു കിട്ടുന്നു, പോയി പല സ്ഥലത്തും വർക്ക്ഷോപ്പ് തുടങ്ങിയവരുണ്ട്.
1: അതൊക്കെ അപ്പൊ അത്രയും അവർക്കൊക്കെ ഒരു ഉപജീവന മാർഗമായി അതൊക്കെ.
0: അതെ, ഒരുപാട് മാറ്റങ്ങൾ.
1: നല്ല കാര്യം.
0: നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, കൂടെ നിൽക്കും. അതാണ് എന്റെ ഒരു ഗുണം.
1: അപ്പൊ അതിനെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് ഉണ്ടെന്നുള്ളതാണല്ലോ ഇത്രയും പേര് കൂടെ നിൽക്കുന്നതിന്റെ ഒരു സൂചന.
0: 100%. കാരണം 30 വർഷമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണമെങ്കിലും
1: അതെ,
0: പിന്നെ നമ്മളുടെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ പോകണമെന്നുണ്ടെങ്കിലും
1: അതെ, ആ ഒരു ഇന്റഗ്രിറ്റി അല്ലേ, നമ്മുടെ ആത്മാർത്ഥത വളരെ പ്രധാനമാണ്.
0: അതെ അതെ, ഉറപ്പല്ലേ. ഒരുപാട് ഒരുപാട് നമ്മൾ നല്ലവരാ, നല്ലവരും തന്നെ പറയാം.
1: ഓക്കെ, സന്തോഷം, സന്തോഷം. എന്തായാലും അതാണ് എല്ലാം പരസ്പരം നമുക്ക് സഹായത്തോടു കൂടിയും വളരാനുള്ള അവസരങ്ങൾ അതൊക്കെ തന്നെയാണ്. അതെ, വിനിയോഗിക്കണം, അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം, അതിനുള്ള ഒരു എന്താ പറയാ വീക്ഷണം, ഒരു ഏകാഗ്രതയും കൂടെ നമ്മൾക്ക് വേണം പ്രവർത്തനിക്കാനല്ലേ.
0: സ്വന്തം കാര്യം
1: അതെ, ഒപ്പമുള്ളവരെ കാര്യം കൂടെ നോക്കാനും അതെ, അവരെ കൂടി ഇതിനോടൊപ്പം വളരാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. സന്തോഷം. എന്തായാലും സന്തോഷത്തെ പരിചയപ്പെട്ടതിൽ സന്തോഷം. റേഡിയോ കേട്ട് ആവേശം കൊണ്ട് ഓട്ടോറിക്ഷകൾ തനിയെ ഓടി പോകുന്നൊന്നുമില്ലല്ലോ അല്ലേ?
0: ഇല്ല, അതൊന്നുമില്ല. വർഷം വരുന്ന വണ്ടിക്കാർക്കൊക്കെ അതൊരു
1: നല്ല സന്തോഷം. അപ്പൊ നമുക്ക് സുജാതയിലെ പാട്ടാണ്
0: പറഞ്ഞത്. സംസാരിക്കാൻ
1: ഓ, ഞങ്ങൾക്കാണ് അതിനേക്കാൾ നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായിട്ട് സംവദിക്കാനുള്ള ഓരോ അവസരവും ഞങ്ങൾ അതേപോലെ സന്തോഷിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. സുജാതയിലെ ഏത് പാട്ടാ വേണ്ടേ? സുജാതയിലെ കാളിദാസന്റെ കാവ്യഭാവനയുണ്ട്, ആശ്രിത വത്സലനെ, താലിപ്പു പീലിപ്പു, സ്വയംവര ശുഭദിന മംഗളങ്ങൾ, താലിപ്പി ആയിക്കോട്ടെ, താലിപ്പി പീലിപ്പു കൊടുക്കുക കേട്ടോ. എന്നാൽ എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം, പാട്ട് കേൾക്കാം.
0: ഓ ഓ, പറയാം സാർ.
1: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാ? ഒന്ന് പരിചയപ്പെടുത്തൂ.
1: ഗോവിന്ദപുരത്ത് നിന്ന് ജിക്കി റാണി.
0: ആ ഹാ, ജിക്കി റാണി, പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ, നല്ല വിശേഷങ്ങളെ.
0: ജിക്കി റാണി,
1: സുഖാണോ?
0: ആ, സന്തോഷമായിരിക്കുന്നു. ഇതുപോലെ കുറേ പേരായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. ആ, അധികാലമായിട്ട് കുറേ കാലമായിട്ടൊന്നും, ഐ മീൻ കുറേ മെസ്സേജ് ഒന്നും ഇടേണ്ടി വന്നില്ല അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ.
1: പെട്ടെന്നല്ല, ഇതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: ആണോ? അതെപ്പോഴാ, കുറച്ച് മുമ്പാണോ?
1: ആ, കുറച്ച് മുമ്പ്, ഒരു വർഷമൊക്കെ ആയിണ്ടോ? പിന്നെ കുറച്ച് നിർത്തിയാക്കി.
0: ആ, അതെ അതെ.
1: വിളിക്കാന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ അങ്ങനെ എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ ഒരു സഹകരണം വളരെ പ്രധാനമാണ്. കാരണം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണമെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ ഇതുപോലെ ഒരു ഒരു നിയന്ത്രണം അല്ലേ, സ്വയം നിയന്ത്രിച്ചാലേ നടക്കൂ. ഇപ്പൊ താങ്കൾ അതുപോലെ ഒരു ആത്മസംയമനം കാണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു നല്ല മാതൃക കൂടിയാണ് പലർക്കും. ഒരുപാട് പേര് അല്ല, ഞാൻ ആ നിലയ്ക്ക് പലരും നമ്മളെ നന്നായി, നമ്മളോട് നന്നായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പരിപാടി ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇത്രയോ വർഷങ്ങളായിട്ട് പങ്കെടുക്കാത്ത പുതിയ പുതിയ ആൾക്കാരെയാണല്ലോ നമ്മൾ അധികം സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഇപ്പോ അല്ലേ. എന്തൊക്കെയാ, വേറെ എന്താ വിശേഷം? കഴിച്ചിട്ടില്ല, ഒന്ന് ചൂടൊന്ന് ആറിക്കോട്ടെ അല്ലേ. അതെ, അപ്പൊ കറക്റ്റ് പാകായിരിക്കും. കറിയൊക്കെ ആരെങ്കിലും ഉണ്ടോ ജിക്ക്? വേറെ കഴിക്കാൻ തനിയേ ഉള്ളോ അതോ ആരെങ്കിലും ഉണ്ടോ? ആ, ഉണ്ടോ? അദ്ദേഹം ഉണ്ടോ? എന്താ എന്താ പേര്? അദ്ദേഹത്തിന്റെ പേരെന്താ?
1: ഗോപിനാഥ്.
0: അപ്പൊ രണ്ടുപേരുണ്ട്. നമുക്കിന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ, ഭ്രമരത്തിലെയോ? കണ്ടിരുന്നോ പടം? അത് കണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായോ? കുറച്ചൊരു ഹെവി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു മൂവി ആണല്ലോ അല്ലേ? അതെ. എന്തായാലും അപ്പൊ രണ്ടുപേരോടും ഞങ്ങളുടെ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: ഓക്കെ, പാട്ട് കേൾക്കാം.
1: ഭർത്താവ് എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണ്.
0: അതെയോ?
1: പാട്ട്
0: ആ ഹാ ഹാ അവിടെ ഉണ്ടോ? ഒപ്പര അവിടെ ഉണ്ടോ?
1: ഓ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്.
0: എന്നാ ഒരു ഒരു ഹായ് പറഞ്ഞിട്ട് പാട്ട് കേൾക്കാം.
2: ഹലോ,
0: ആ ഹലോ ഗോപേട്ടാ, നമസ്കാരം.
2: നമസ്കാരം.
0: ആ എന്തായാലും ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഒരു അവസരമായല്ലോ ഇതിലൂടെ.
2: ശരി ശരി,
0: എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ ഓക്കെ ഓക്കെ
0: ഓക്കെ താങ്ക് യു.
2: ഓക്കെ താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാ, രാജിയാണോ?
1: അതെ, രാജിയാണ്.
0: രാജി കുറേ കാലമായി കാത്തിരിക്കുന്നു, കിട്ടുന്നില്ല, ഇപ്പം കിട്ടി.
1: അതെ അതെ, കുറേ കാലമായി ഞാൻ ഹായ് ഇടണു,
0: അതെ, ഒന്ന് വിളി.
1: കിട്ടുന്നില്ല.
0: അപ്പോൾ ഒരു ഈറ പിടി, നമ്മളെ നാടൻ, ഇവിടെ നാടൻ ഭാഷയിൽ ഈറ പിടിച്ചു അല്ലേ?
1: അതെ
0: അങ്ങനെയല്ലേ.
1: അതെ, ഞാൻ ഇന്ന് ഞാൻ വോയിസ് ഇട്ടു, കേൾക്കുന്നില്ല, ഇപ്പൊ വോയിസ് വിട്ടു. ആയി കൊറേ പ്രാവശ്യം ഇടുന്നുണ്ട്, കിട്ടുന്നില്ല. മോളൊക്കെ കളിയാക്കുന്നുണ്ട് എന്നെ. അമ്മ ദിവസം ആയി ഇടുന്നുണ്ട്, എല്ലാരും വിളിക്കുന്നുണ്ട്, അമ്മനെ വിളിക്കണില്ല പറഞ്ഞിട്ട്.
0: എവിടെയാ? കോഴിക്കോട് തന്നെയാണോ?
1: കോഴിക്കോട് തിരുവണ്ണൂര്.
0: എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വിശേഷം എന്താ, നല്ല മഴ തുടങ്ങി ഇവിടെ. വലിയ മഴയില്ല, പക്ഷെ മഴ പെയ്യുന്നുണ്ട്.
0: ക്ലൈമറ്റ്
1: നമ്മള് പുറത്തിറങ്ങാനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു.
0: മൊത്തത്തിൽ ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു അല്ലേ? വല്ലാതെ.
1: അതെ അതെ, ഇന്നലെ നല്ല വെയിലായിരുന്നു,
0: മാറി വരാൻ
1: പറ്റില്ലായിരുന്നു.
0: പലർക്കും ഈ ക്ലൈമറ്റ് ആരോഗ്യപരമായ കുറെ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കുന്നുണ്ട്.
1: അതെ അതെ, ശരിയാണ്.
0: ഈ ഒരു വർഷ ഋതു ഒക്കെ മാറി, കഠിന വെയിലും കഠിന വർഷവും കൂടി മാറി മാറി വന്നിട്ട് ആൾക്കാർക്കൊക്കെ കുറെ ഇങ്ങനെ പലതരം.
1: ശരിയായിട്ടൊരു മഴയും ഇല്ല, പുറത്തിറങ്ങാനും പറ്റുന്നില്ല വെയില് കാരണം. സുഖാണോ?
0: ആ, സന്തോഷായിരിക്കുന്നു. ഇവിടെ വർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നാണോ അതോ വീട്ടിൽ തന്നെയാണോ?
1: വീട്ടിൽ തന്നെയാണ്, ഹൗസ് വൈഫ് തന്നെയാണ്.
0: ഓക്കേ. മകൾ അവിടെ ഉണ്ടോ?
1: ആ, മകള് ജോലിയാണ്, അവളെ വീട്ടിൽ നിന്നാണ് ജോലി.
0: ആ, വർക്ക് ഫ്രം ഹോം അല്ലേ? ഓക്കേ. അപ്പൊ അവരുടെ സമയം ആ വർക്കിന്റെ ഒരു ഗ്യാപ്പിൽ വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അമ്മ കൊടുക്കും.
1: ആ അതെ അതെ, രണ്ട് പെൺകുട്ടികളാണ്, ഒരാള് ജോലിക്ക് പോയിട്ടുണ്ട്, ഇനി ഒരാള് വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യണത്. അപ്പൊ അവർക്ക് രാവിലെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഉച്ച കഴിഞ്ഞാണല്ലോ ഈ ഹൗസ് വൈഫിന് ഒരു കുറച്ചൊരു വിശ്രമം, വീണ്ടും വൈകുന്നേരം തുടങ്ങും.
0: വൈകിട്ട് നാല്, വേറെ 4 മണിക്ക് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ? 4 മണിയാകുമ്പോ അമ്മ അത് വേണം ഇത് വേണമെന്നുണ്ടോ?
1: ആ ഉണ്ട്, ചെറിയ മോള് ഉണ്ടെങ്കിൽ പറയും, അതെന്താക്കി ലീവ് ദിവസങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നു പറയും. നന്നായിട്ട് പോകുന്നുണ്ട് ഈ പരിപാടിയൊക്കെ, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും എല്ലാവരും വിശേഷങ്ങൾ അറിയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ.
0: അതെ അതെ, കേട്ടിരിക്കുമ്പോ നിങ്ങൾക്കും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഫീൽ ചെയ്യുമല്ലോ, അവരുടെയൊക്കെ ജീവിതം അനുഭവങ്ങൾ.
1: ഓൾഡ് പാട്ട് കേൾക്കുമ്പോ നമുക്ക് നമ്മളെ പഴയ കാലൊക്കെ ഓർമ്മ വരും. എല്ലാരും ഇങ്ങനെ നല്ല നല്ല പാട്ടാണല്ലോ.
0: അതെ, ആവശ്യപ്പെടുന്നത്.
1: അതെ, ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് പഴയ നമ്മളെ സ്കൂളിന്റെ അതും ഓർമ്മ
0: വരും. സ്വദേശം ഇവിടെ തന്നെയാണ്, കോഴിക്കോട് തന്നെയാണോ?
1: അതെ, കോഴിക്കോട് തന്നെയാണ്.
0: ഓക്കെ.
1: ഞാൻ ബോംബെയിലായിരുന്നു കുറച്ച് കാലം.
0: ആ ഓക്കെ. അവിടെ
1: ബോംബെയിൽ നിന്ന് അവിടെ ഭർത്താവിന് ജോലി.
0: അതെ, പിന്നെ ഇങ്ങോട്ട് വന്ന് കോഴിക്കോട് വന്ന് സെറ്റിൽ ചെയ്തു അല്ലേ?
1: അതെ അതെ, ഒരു 3 കൊല്ലം ഇവിടെയാണ് സെറ്റിൽ ആയിട്ട്.
0: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. മക്കളോടൊക്കും എല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ, പറയാം, എല്ലാരോടും പറയാം.
0: പണി തീരാത്ത വീടിലെ പാട്ട്, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് വമ്പിച്ച കാവ്യഭാവനെ അല്ലേ? MSV.
1: അതെ അതെ അതെ അതെ,
0: വയലാറിന്റെ രചന. MSV സംഗീത, MS വിശ്വനാഥൻ സംഗീതം നൽകി പാടിയ ഗാനം.
1: അതെ അതെ, നല്ല പാട്ടാണ്.
0: ഓ, കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓ, വെൽക്കം.

0: നമസ്കാരം സജില.
1: നമസ്കാരം
0: സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പരിപാടി ഏതാണ്ട് തീരാറായി. എവിടുന്ന ഇത് വിളിക്കുന്നേ? മുണ്ടുപാലം. ഏതാ ഭാഗം? ആ ഇവിടെ കോഴിക്കോട്. ആ ആ എന്തൊക്കെയാ വിശേഷം? ഉഷാറായിരിക്കുന്നോ? കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ നേരമില്ല അല്ലേ, നമുക്ക് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം. നീ എത്ര ധന്യലായിരിക്കും നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്നാൽ പാട്ട് കേൾക്കാൻ ഞങ്ങളെ സ്നേഹാന്വേഷം കൂടിയുള്ളവരോടൊക്കെ പറയൂ.
1: ഓ ആയിക്കോട്ടെ സാർ.
0: ഓക്കെ റൈറ്റ്.

0: Aman Yadav, Akashvani News, Delhi.
1: In shooting, India's Isha Singh grabbed the gold medal in the women's 25-meter pistol event of the ISSF World Cup Rifle Pistol Shotgun in Hangzhou, China today. She upstaged Olympic medalist Manu Bhakar, who took the bronze, to complete a double podium finish for India. The 22nd Commonwealth Table Tennis Championship 2026 commenced in New Delhi today. Addressing the inaugural ceremony of the event, Delhi Chief Minister Rekha Gupta said Commonwealth Table Tennis Championships are an inspiration for everyone that will serve to strengthen relations among participating countries. And now before we end the bulletin, the headlines once again. Government introduces Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha. Proceedings in both houses of parliament disrupted amid opposition ruckus. Union Parliamentary Affairs Minister Kiran Rijiju says preventing discussion on such important issues will send wrong message to the country. Global crude oil prices plunge around 6% after United States and Iran pause military strikes. Weather Department forecasts heavy to extremely heavy rainfall in parts of Odisha, Chhattisgarh and Gangetic West Bengal as deep depression forms over Bay of Bengal. Indian shooter Isha Singh clinches gold in women's 25-meter pistol event at ISSF World Cup. Manu Bhakar settles for bronze. And with that, we end the midday news.
2: Akashvani Kudathile Vilakku എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
3: ആഹാ, വല്ല വിധവും പുള്ളി എപ്പിടി കിട്ടി.
4: ആ മാമനോ, ഞാൻ മാമനെ തിരക്കി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു.
3: ആ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വേണ്ട. അലച്ചിൽ ഒപ്പത്തിനൊപ്പമായി. നീ എന്നെ തിരക്കി നാലഞ്ച് ദിവസം വീട്ടിൽ വന്നിട്ടും കാണാനൊത്തോ? അതുപോലെ തന്നെ ഞാനും ഇന്നലെ തൊട്ട് നോക്കുന്നു നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ. ആ നിന്റെ അച്ഛനെവിടെ?
4: അകത്ത് കാണുമായിരിക്കും. വിളിക്കണോ?
3: വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കേ. ഉദ്യോഗം കിട്ടിയേ പിന്നെ ഇപ്പോഴല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ.
4: ഞാൻ ഇത്തവണ നാട്ടിൽ വന്നതേ മാമനെ കാണാനാണ്.
3: എന്താ ജോലിയും ജോലി സ്ഥലവും ഒക്കെ പിടിച്ചോ?
4: ആ നല്ല നാടും നാട്ടുകാരും കൂട്ടുജോലിക്കാരും കൊള്ളാം.
3: സന്തോഷമായി.
4: എനിക്ക് ചിലതറിയണമെന്നുണ്ട്.
3: അതിനെന്താ? ചോദിച്ചാ പോരെ.
4: മാമൻ എനിക്ക് ഉറപ്പു തരണം ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാത്ത നേര് മാത്രമേ മറുപടിയായി പറയൂ എന്ന്.
3: തല പോകുന്ന കാര്യമായാലും ഉള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ ആരോടും. നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്.
5: ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്, മനസ്സറിയാം. പക്ഷേ ആ കള്ളം ഏത് സത്യത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു.
4: മാമന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ചോദിച്ചേ തീരൂ.
3: ഈ പ്രദർശനം ഇപ്പൊ എന്തിനു ചന്ദ്രാ? അറിയാവുന്നതാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞാൽ?
4: എനിക്കറിയേണ്ടത് എന്റെ അമ്മയെ പറ്റിയാണ്.
3: ആരെ? പാർവതിയോ? അവരെ പറ്റി എന്താ ഇത്ര അറിയാൻ?
4: എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെയാണോ മാമൻ ഇങ്ങനെ ചോദിക്കുന്നത്?
3: ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. അമ്മയെന്ന് കേട്ടാൽ പാർവതി അമ്മയല്ലേ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റൂ.
4: മരിച്ചയാളിന്റെ കാര്യം മരിച്ചപ്പോഴേ കഴിഞ്ഞു അല്ലേ മാമ? പൂകഞ്ഞ കൊള്ളി പുറത്ത്.
3: സങ്കടമുണ്ട് കുഞ്ഞെ, നീ ഇങ്ങനെ കരുതിയാൽ. നിന്നെയും മാധവിയും കാണുമ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആ സാധുവിന്റെ രൂപം മുമ്പിലങ്ങനെ വന്നു നിൽക്കും.
4: എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു?
3: ഇതാണോ നീ ഇത്രയും നേരം മടക്കി പിടിച്ചു വച്ചിരുന്ന ചോദ്യം? മറ്റെല്ലാരും മരിക്കുമ്പോൾ ദീനം പിടിച്ചു മരിച്ചു.
4: മാമന്റെ മുമ്പിൽ ഞാൻ എന്നും കുട്ടി തന്നെ, സമ്മതിച്ചു. പക്ഷേ പാലുകൂടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കരുതണോ?
3: സംഭവിച്ചതില്ലേ പറയാനൊക്കൂ.
4: അതെ, സംഭവിച്ചത് സംഭവിച്ചത് ഒന്നൊഴിയാതെ.
3: അറിയാവുന്നത് ഞാൻ പറഞ്ഞു.
4: പലരും പറഞ്ഞ് ആയിരം തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാതെ ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല മൂടിപ്പൊതിയാൻ നോക്കുന്നത്.
3: കൊല്ലാക്കൊലയോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
4: നാവൻ

0: നേര് മാത്രമല്ലേ പറയൂ മാമൻ. എന്നാ പറയണം മാമ, അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്?
1: സ്വബുദ്ധിയും വിവേകവും കൈവിട്ടു പോയോ ചന്ദ്ര നിനക്ക്?
0: സ്വന്തം കക്ഷിയെ എങ്ങനെയും വാദിച്ച് ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ.
1: ഇഷ്ടം പോലെ പരിഹസിച്ചോ, ഞാൻ അതിൽ രസിക്കുകയേ ഉള്ളൂ. ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി, വക്കീലായിട്ടല്ല, പ്രതിയുടെ വേഷം കിട്ടി. ഒടുങ്ങാത്ത വേദനയും ദുരിതവും കൊണ്ട് ഹൃദയം തകർന്ന് ആരെങ്കിലും മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് നിന്റെ അച്ഛനാണ്.
0: കൊള്ളാം, നന്നായി. സ്വന്തം ഭാര്യ രണ്ടു വർഷം മുഴുവൻ പടുംതടിയായി ഒരിടത്ത് അവശ്യ നിലയിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് തകർന്നുപോലും.
1: ഗോവിന്ദപ്പിള്ള വരുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മി അമ്മയോട് അയാൾക്ക് യാതൊരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
0: മാവിനോടാണ് വെറുപ്പ്, മാമ്പഴത്തോടല്ല. കൊച്ചുനാളിൽ കുറച്ചധികം കടങ്കഥകൾ മാമനേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വേണോ അത്?
1: ജീവിതമേ കടങ്കഥയാകുന്നത് ജീവിച്ചു നോക്കുമ്പോൾ. എന്നെ തന്നെ നോക്കൂ ഞാൻ. അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ വിവാഹബന്ധം. ബന്ധുക്കളെല്ലാം സ്നേഹവും സ്ഥായിയുമുള്ളവർ. എന്നെ അവർ തറയിൽ നിർത്താതെയാണ് കൊണ്ടു നടന്നത്. ഇന്നും അവരെ കാണുമ്പം ഇരു കൂട്ടരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ഫലം? ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ ഭാര്യയെ? സ്വമനസ്സാലെ ഞാൻ എന്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്നുവരെ സ്നേഹം ചൊരിഞ്ഞ എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്നവൾ പിണങ്ങിറങ്ങിപ്പോയി. എന്നേക്കുമായി അവളപ്പോ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ചന്ദ്ര? എന്നെയോ എന്റെ ഉദ്യോഗത്തെയോ?
0: എന്തൊരു അന്തരം! കൈ അല്പമൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോ പിടഞ്ഞ് ചാടി പാഞ്ഞു കളഞ്ഞ മാമിയും ഏത് തീയും തിന്നു തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങിയ എന്റെ അമ്മയും.
1: പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചഭാവമായിരുന്നു ലക്ഷ്മി. എന്തൊരടക്കവും ഒതുക്കവും! ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്.
0: എന്നിട്ടാ കാണപ്പെട്ട ദൈവമാണ് ആ സാധുവിനെ ചാകട്ടെന്ന് കരുതി ഒറ്റയ്ക്ക് എറിഞ്ഞു കളഞ്ഞത്. മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആളയച്ചിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പോലും കൂട്ടാക്കാത്തത്.
1: കൂടിയ കുടുംബത്തിൽ പിടിച്ചു കയറ്റി വലിയവരാൻ വാശി ബന്ധുക്കളെ അങ്ങേയറ്റം എതിർത്ത് നിന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ കണ്ണീരും കുടിച്ചിറക്കി ചെന്ന് വിവാഹം കഴിച്ചയാൾ ഒടുക്കം ഇങ്ങനെ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞത് വിധിയെന്നല്ലാതെ എന്തു പറയും ചന്ദ്ര?
0: വിധി പോലും വിധി! മാമന്റെ അപേക്ഷയും നിർബന്ധവും എല്ലാം തൂത്തെറിഞ്ഞ് കളഞ്ഞത് മറ്റൊരുത്തിയുടെ തൊലിമിനൊക്കെ കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ?
1: ഈ നട്ടാൽ കുരുക്കാത്ത നുണ നിനക്ക് ഏത് ദ്രോഹി പറഞ്ഞു തന്നു?
0: അതറിയാവുന്നവരുടെത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. അത്രയും അറിഞ്ഞാൽ മതി മാമൻ.
1: നീയല്ല നിന്നെ അടിച്ചു പായിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി, നിന്റെ അമ്മ മരിച്ച എത്രനാൾ കഴിഞ്ഞാണ് ഇവിടെ വന്നതെന്നറിയാമോ?
0: അവരിങ്ങോട്ട് വന്ന കാര്യം ശരി, പക്ഷേ അച്ഛൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് അതിന് വളരെ മുമ്പാണെങ്കിലോ?
1: ഒരിക്കലുമല്ല.
0: അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞുകളയരുത്.
1: എന്താ ഉറപ്പിച്ചു പറഞ്ഞാൽ? തമ്മിൽ അറിയിക്കാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗോവിന്ദപ്പിള്ള പാർവതിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ചന്ദ്ര? ഞാൻ എതിർത്തെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. എതിർക്കാത്തതോ മുട്ടയിൽ നിന്നും വിരിയാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ കരുതി മാത്രം.
0: അങ്ങനെ ഇരട്ട പാപം പിടിച്ച് തലയിൽ കയറ്റിയ യോഗ്യനാണ് എന്റെ അച്ഛൻ. അങ്ങേയറ്റം സ്നേഹിച്ച രണ്ടുപേരെ ഒന്നിച്ചു വഞ്ചിച്ച മനുഷ്യൻ.
1: എന്നെ വഞ്ചിച്ചെന്നു? അതും എന്റെ ഗോവിന്ദപ്പിള്ള? ഓർക്കുന്നത് തന്നെ പാപം. അത് സത്യമെങ്കിൽ ഞാൻ കഴുത്തറുത്ത് മുമ്പിൽ വയ്ക്കാം.
0: ആ വിഡ്ഢിത്തം ഇവിടെ ആർക്ക് കാണണം? സ്വാർത്ഥമോഹികൾക്ക് അതുകൊണ്ട് എന്ത് ഛേദം? ഒരു പുഴുകൂടി ചതഞ്ഞു ചാകുന്നു, അത്രേ ഉള്ളൂ.
1: നീ ആയതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പറയുന്നില്ല. നമുക്കിനി സംസാരിക്കണ്ട.
0: എനിക്കിനി ഒന്നും ചോദിക്കാനുമില്ല.
1: ഒരു കാര്യം കൂടി സഹിക്കാൻ വയ്യാതെ പറയുകയാണ്. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ കണ്ട കെട്ടുകഥകളും വിഴുങ്ങി നടന്ന ആയുസ് പാഴാക്കരുത്.
0: എന്നെ കുറിച്ച് ദുഃഖിക്കണ്ട ആരും. പിന്നെ ഒന്നു മറന്നുപോയി, മാമൻ വാങ്ങി തന്ന ജോലിയുണ്ടല്ലോ, ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു.
2: ചന്ദ്ര,
3: അച്ഛാ അച്ഛാ, എനിക്ക് അച്ഛാ കഞ്ഞി കുടിക്കാം.
4: ഞാൻ കുടിച്ചോളാം മോളെ.
3: നേരം ഒരോടായില്ലേ?
4: എനിക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
3: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
4: മോള് കഞ്ഞി കുടിച്ചോ?
3: അച്ഛൻ കുടിക്കാതെയോ?
4: ചന്ദ്രൻ കുടിച്ചോ?
3: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
4: അതെന്താ?
3: ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
4: വരാം മോളെ.
3: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നു.

0: കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
1: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
0: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
1: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായം ഒക്കെ കുടിപ്പിക്കുന്നത്?
0: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്നും കഴിക്കില്ല. അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
1: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
0: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
1: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
0: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടൻ ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
1: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
0: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷെ എന്ത് കഷ്ടമാണെച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന്റെ കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ.
1: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
0: നേര് പറയല്ലേ അച്ഛ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
1: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
0: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛ.
1: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
0: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വയ്ക്കാൻ?
1: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
0: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
1: ചെയ്തെന്ന് വയ്ക്കേ.
0: ഓ, അങ്ങനെ.
1: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
0: അല്ലെങ്കിൽ പിന്നെ?
1: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
0: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
1: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
0: ഏ, അപരാധം ചെയ്തെന്നു?
1: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
0: കേട്ടു.
1: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
0: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
1: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
0: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
1: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
0: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
1: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
0: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
1: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ല മോളെ ഈ അച്ഛന്റെ തെറ്റ്.
0: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും. എന്തും

0: ഏതും
1: ഇല്ല മോള്, ആരും പൊറുക്കുകയില്ല. നീയും നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഫ്സാന എന്ന ആൽബത്തിലെ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4:44, 10 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ നിന്നാണ് ആദ്യ ഗാനം, സൂരജ് സന്തോഷ് ആലപിച്ചത്. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഹെയർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാമിനി. ആലാപനം, രചന, സംഗീതം ജോഷി പടമാടൻ.

നീ ധരിച്ചു. ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ടി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന അഷ്ടപതി കേൾക്കാം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഭൂൽ ഭുലയ്യ എന്ന ചിത്രത്തിനു വേണ്ടി സമീർ വരികൾ എഴുതി KK ആലപിച്ച ഗാനം കേൾക്കാം ആദ്യം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം സമീർ അഞ്ജാന്റെ വരികൾക്ക് രാജേഷ് റോഷൻ ഈണമിട്ട് സുബീൻ ഗാർഗ് അലിഷ ചിനോയ് എന്നിവർ ആലപിച്ച ഗാനം ചിത്രം കൃഷ് 3.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.

0: സന്ദർശിക്കൂ www.irctctourism.com.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാന്റെ സംഗീത നിർദ്ദേശത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം.

0: താമരയുടെ വരികൾക്ക് ഹാരിഷ് ജയരാജ് ഈണമിട്ട് നരേഷ് അയ്യർ, പ്രശാന്തിനി എന്നിവർ ആലപിച്ച ഗാനമാണിനി. ചിത്രം വാരണം 1000.
1: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം, നീ അവളെ വളക. இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. ஆனா முந்தின

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക് പരിപാടി കേൾക്കാം തിരുവനന്തപുരം റിലേ. തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെ കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2020

0: 24 ജൂലൈ 2023 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപ്പാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
1: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 56 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: Good evening. This is Akashvani, the news read by Saira Mujtaba. Both the houses of parliament were adjourned for the day following uproar by opposition parties on the alleged police action during students' protest over knee tissue. The Lok Sabha was adjourned several times.

0: അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജലന്ധർ കാന്റ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് അങ്കമാലി ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 75 നവീകരിച്ച സ്റ്റേഷനുകൾ നാടിന് സമർപ്പിച്ചത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഗതിശക്തി യൂണിറ്റ് തിരുവനന്തപുരം ചീഫ് പ്രോജക്ട് മാനേജർ എസ് കണ്ണൻ സംസാരിച്ചു. കാലടി ആദിശങ്കര ജന്മഭൂമി, മലയാറ്റൂർപ്പള്ളി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങി ഒട്ടേറെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള മാർഗമായ അങ്കമാലി സ്റ്റേഷന് അതിന്റേതായ പ്രാധാന്യമുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. പദ്ധതിയിലൂടെ മുഖമിനുക്കിയ സംസ്ഥാനത്തെ 6 റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് അങ്കമാലി. കുടുംബശ്രീ ജില്ലാ മിഷൻ മൃഗസംരക്ഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജീവനം 2.0 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്റർ ക്ഷേമ ക്യാമ്പുകൾ പുരോഗമിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, കർഷകരുടെ വരുമാനവും ഉപജീവന സുരക്ഷയും ഉറപ്പാക്കുക, ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളെ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ CDSകളിൽ ബ്ലോക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 2 ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളിലും നഗര CDSകളിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും കർഷകരെ പങ്കെടുപ്പിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നടന്നു. സമഗ്ര 2026 എന്ന പേരിൽ പള്ളുരുത്തി SN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. MSME രജിസ്ട്രേഷനുള്ള വനിതാ സംരംഭകർക്കായി പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമായുള്ള സീനിയർ സെക്യൂർ വായ്പാ പദ്ധതി എന്നിവയുടെ പ്രഖ്യാപനവും 100 കോടിയിലധികം രൂപയുടെ വായ്പാ പദ്ധതിയുടെ ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തരാക്കുക എന്നതിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. മന്ത്രി KA തുളസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ വിശിഷ്ട അതിഥിയായി. കൊച്ചി നഗരത്തിൽ ഹോട്ടലുകൾ, തട്ടുകടൽ എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ ദിനങ്ങളിലായി സംയുക്ത പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫുഡ് സേഫ്റ്റി, കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗം, പോലീസ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധനകൾ നടത്തിയത്. ന്യൂനതകൾ കണ്ടെത്തിയ വിവിധ ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലാത്ത കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ന്യൂനതകൾ കണ്ടെത്തിയ കടകൾക്ക് വൻതുക പിഴ ചുമത്തുകയും ചെയ്തു. ആഹാരപാനീയങ്ങൾ തയ്യാറാക്കുന്നത് കൈകാര്യം ചെയ്യുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർ ഷാ വ്യക്തമാക്കി. നേവൽ ആർമമെന്റ് ഡിപ്പോ സേഫ്റ്റി സോൺ പരിധിയിലുള്ള ഭൂമിക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അൻവർ സാദത്ത് MLA യുടെ സാന്നിധ്യത്തിൽ NAD അധികൃതരെയും ഭൂ ഉടമകളെയും പങ്കെടുപ്പിച്ച് ജില്ലാ കളക്ടർ G പ്രിയങ്ക കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ 35 വർഷമായി സുരക്ഷാ കാരണങ്ങളാൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂ ഉടമകൾ നൽകിയ ഹർജിയിലാണ് നടപടി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് ശുപാർശ സമർപ്പിക്കുന്നതിനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 പാർലമെൻറ്റിൽ ഇന്ന്.

8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, സസ്യശാസ്ത്രത്തിൻ്റെ സവിശേഷ സാധ്യതകൾ, ഷൈനി പി സംസാരിക്കുന്നു, 9:30 സംഗീത കച്ചേരി, 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം, ഡോക്ടർ സി സേതുമാധവൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. പള്ളത്തുരാമൻ എഴുതിയ കവിത പഞ്ചവർണക്കിളി, ആലാപനം മിനിഷ രാജീവ്. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 12-ാം ദിവസം. അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു

ഡോക്ടർ സി സേതുമാധവൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. പള്ളത്തുരാമൻ എഴുതിയ കവിത പഞ്ചവർണക്കിളി, ആലാപനം മിനിഷ രാജീവ്. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 12-ാം ദിവസം. അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം, ലക്ഷ്മണോപദേശം. പാരായണം ചെയ്യുന്നത് മാലിനി രവിവർമ്മ. തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ സുരേഷ് കുമാർ ഇ കെ സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. തുടർന്ന് ഇന്നത്തെ ഗാനം രാഗപരാഗം, ഇളയനില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, രാജൻ പാടൂർ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. 4:45 6:40 8:00 8:40 ചലച്ചിത്രഗാനങ്ങൾ. 5:00 സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിക്കുന്ന കൈകൊട്ടി കളിപ്പാട്ടുകൾ. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഐക്യഭാരതി, ബാനു മുഷ്താഖിൻ്റെ കഥകളിലെ സ്ത്രീ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും, കന്നുകാലികളിലെ കുളമ്പു രോഗവും പ്രതിരോധ മാർഗങ്ങളും. ഡോക്ടർ നീനാ കുമാർ സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. 7:35 യുവവാണി. 8:15 പാർലമെൻറ്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ബാബു ടി കിനാലൂരും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ടുകൾ. 10:00 പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: വിപക്ഷിയാന് ദലാന് അഭ്യർത്ഥയത് യത്തേ ഛാത്രാണാം ഭാവനാഹ സംഭാവയന്തഹ പ്രസ്താവിത വിധേയകമധികൃത്യ സർജനാത്മക ചർച്ചയാം സംലഗ്നാഹ ഭവേയുഹു. സംസ്കൃത വാർത്തയാഹ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഹ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഹ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. അദ്യ പൂർവരാഷ്ട്രപതേഃ പ്രസിദ്ധ വൈജ്ഞാനികസ്യ ഭാരതരത്ന വിഭൂഷിതസ്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമവര്യസ്യ പുണ്യതിഥിഃ വർത്തതെ. ലോകപ്രിയഃ മിസൈൽ മാൻ ഇതി നാമ്നാ പ്രഖ്യാതഃ ഡോക്ടർ കലാമവര്യഃ ദേശസ്യ അഗ്രഗണ്യേഷു ശിക്ഷകേഷു അന്യതമത്വേന സ്മര്യതെ. സഹ പ്രതിഷ്ഠിത നാഗരിക സമ്മാനൈഃ പദ്മഭൂഷണം പദ്മവിഭൂഷണം അഥ ച ദേശസ്യ സർവോത്കൃഷ്ടം നാഗരിക സമ്മാനം ഭാരതരത്നം ഇത്യാദിഭിഃ വിഭൂഷിതം. സഹ ഭാരതസ്യ രക്ഷാ സംശോധനക്ഷേത്രേ അന്തരിക്ഷാനുസന്ധാന വികാസ കാര്യേഷു ച അത്യന്തം മഹത്വപൂർണാം ഭൂമികാം നിർവ്യൂഢവാൻ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗഃ പൂർവം അനുമിമിത്തെ യത് വംഗോപസാഗരെ ഗഭീരനിമ്നപീഡസ്യ സഞ്ജാതത്വാത് ശ്വഃ യാവത് ഒഡീഷ ഛത്തീസ്ഗഢ് ഗംഗാതടീയ പശ്ചിമവംഗ രാജ്യേഷു അതിവൃഷ്ടിഃ ഭവിതാ. വിഭാഗേനാനേന അദ്യ ഒഡീഷാരാജ്യേ ക്വചിത് അത്യന്തവർഷണസ്യ സംഭാവനാമാലോച്യ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. എതതതിരിച്യ ഋതുസംസ്ഥാ ദില്ലി ചണ്ഡിഗഡ് ഹരിയാണ ഹിമാചലപ്രദേശ് പഞ്ചാബ് ഉത്തരപ്രദേശ് ഉത്തരാഖണ്ഡ് വിദർഭക്ഷേത്രേഷു അപ്പി ശ്വഃ യാവത് അതിവൃഷ്ടിം വേദയതി. ഇതോപി ച വിഭാഗഃ ധീവരാന് ഉദ്ബോധയതി യത് തേ ബുധവാസരം യാവത് ഉത്തരപശ്ചിം വംഗോപസാഗരെ തഥാ ഒഡീഷ പശ്ചിംവംഗ ഉത്തര ആന്ധ്രപ്രദേശയോ തടീയക്ഷേത്രേഷു സമുദ്രം മാ വിവിശുഃ. അസംരാജ്യ ജലൗഘസ്ഥിതൌ പരിഷ്കാരോ ജാതഃ യതഃ അധികാംശേഷു പ്രഭാവിതക്ഷേത്രേഷു ജലസ്തരഃ ന്യൂനീഭൂതഃ. സാമ്പ്രതം ശിവസാഗർ ഗോലാഘാട്ട് ജാർഹാട്ട് ചരായ്ദേവ ജനപദേഷു സ്ഥാപിതേഷു നവാധികശതം സാഹായ്യ ശിബിരേഷു സപ്തത്രിംശത് സഹസ്രാധികാഃ ജനാഃ ആശ്രയം ഗൃഹീതവന്തഃ. കേവലം ശിവസാഗര ജനപദേ ഏവ ഷട്ഷഷ്ടിഃ സഹായതാ ശിബിരാണി സഞ്ചാലിതാനി യേഷു ത്രിംശത് സഹസ്രാധികാഃ ജനാഃ വർത്തമാനാഃ. പ്രാശാസനിക അഭികരണാനി ഏതേഷു ജനപദേഷു പ്രഭാവിതേഭ്യഃ ജനേഭ്യഃ സഹായ സാമഗ്രീണാം വിതരണം കുർവന്തി. ലക്ഷ്യഭേദ ക്രീഡായാം അദ്യ ചീനസ്യ ഹാങ്ജോ നഗരെ സമായോജിതായാം ISSF വിശ്വചഷക സ്പർദ്ധാമാലികായാം ഭാരതസ്യ ഈഷാ സിംഗഃ മഹിളാനാം പഞ്ചവിംശതി മീറ്റർ പിസ്റ്റൽ സ്പർദ്ധായാം സ്വർണപദകം വിജിതവതി. ഏകവിംശതി വർഷീയ ഈഷാ സിംഗഃ അന്തിമസ്പർദ്ധായാം ഉത്കൃഷ്ടം നൈപുണ്യം പ്രദർശ്യ ചത്വാരിംശത് ലക്ഷ്യവേദൈഃ സഹ സ്വർണപദകം ആത്മസാത് കൃതവതി. അപരത്ര പാരീസ് ഒളിമ്പിക് സ്പർദ്ധായാഃ പദകവിജേത്രി മനുഭാസ്കര പ്രതിസ്പർദ്ധായാം നിർണായകം ഷൂട്ട് ഓഫ് ജിത്വാ അഷ്ടാവിംശതി ലക്ഷ്യവേദൈഃ കാംസ്യപദകം അർജിതവതി. നവദില്ല്യാം അദ്യ ദ്വാവിംശതിതമായാം രാഷ്ട്രമണ്ഡൽ ടേബിൾ ടെന്നിസ് പ്രതിസ്പർദ്ധായാഃ വിധിവത് ശുഭാരംഭോ ജാതഃ. സ്പർദ്ധായാഃ ഉദ്ഘാടന സമാരോഹം സംബോധയന്തി ദില്ല്യാഃ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രാവോചത് യദേഷാ രാഷ്ട്രമണ്ഡൽ ടേബിൾ ടെന്നിസ് പ്രതിയോഗിത സർവേഷാം കൃതെ പ്രേരണാസ്രോതഃ വർത്തതെ. ഇയം സഹഭാഗിദേശാനാം മധ്യെ പരസ്പര സംബന്ധാൻ സുദൃഢീകർത്തും സഹായികാ ഭവിഷ്യതി ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800 420 2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ

0: ബീജം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM Suryaghar.gov.in.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
3: ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8,500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി T. സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
1: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBScenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരിമാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിദുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത.

വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം ജൂലൈ 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവിപാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പ് പരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റ് ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധകണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54 കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാമ്പൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4,740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.5 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട്, കടലുണ്ടി, എറണാകുളം, മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതി

സ്ഥിതിഗതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്യാൺ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. ലക്ഷത്തിലധികം കണ്ടൽ തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിവരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിനാണ്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ.

0: ആകാശവാണി ഇപ്പോൾ
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഞെട്ടറ്റു വീഴുമ്പോൾ കൈക്കലാക്കാമെന്ന് കരുതുന്നവരല്ല, കയ്യെത്തിച്ച് പിടിക്കാമെന്ന ആത്മവിശ്വാസമുള്ളവരെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, വിളകളിൽ

0: മഞ്ഞക്കെണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിബു ജോർജാണ് ഡോക്ടർ സുഷ എസ് താരയുമായി സംസാരിക്കുന്നത്. ശ്രദ്ധിക്കൂ.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ആരാണ്
2: സംസാരിക്കുന്നത്? കൊല്ലം ജില്ല കുടിക്കോട്.
1: ആ പറഞ്ഞോളൂ
2: സാറേ. ഈ മീൻവളം ഉണ്ടാക്കുന്നത് വളത്തിനും കീടനാശിനിക്കായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ?
3: ആ എനിക്ക് തോന്നുന്നു മത്തി ശർക്കര മിശ്രിതമാണോ ഉദ്ദേശിച്ചത്? അത് തീർച്ചയായിട്ടും ഇത് വളർച്ചയെ കൂടുതൽ പോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സസ്യങ്ങൾ പൂവിടാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മത്തിയാണ് പൊതുവെ എടുക്കുക. അതായത് നമുക്ക് യൂസ് ഇല്ലാത്തത് നല്ല മീൻ നോക്കിയൊന്നും വാങ്ങിക്കേണ്ട. അധികമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചാൽ മതി. അതിന്റെ അനുപാതം എന്ന് പറയുന്നത് 1 കിലോ മീൻ എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എന്നാണ് എടുക്കുന്നത്. അത് നമ്മളൊരു നല്ലവണ്ണം അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ പല തട്ടുകളായിട്ട്, അതായത് കുറച്ച് മത്സ്യം ഇടുക, അതിന്റെ മുകളിൽ ചീകിയിട്ട ശർക്കര ഇടുക, അതിന്റെ മുകളിൽ വീണ്ടും മത്സ്യം വയ്ക്കുക. അങ്ങനെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും മുകളിൽ നല്ല രീതിയിൽ ഇത് ശർക്കര വെച്ച് കവർ ചെയ്തിരിക്കണം. അത് ഏറ്റവും മുകളിലത്തിൽ വേണ്ട വേണ്ട. എന്നിട്ടിത് അടച്ചു വെച്ചിരിക്കുക. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കുക, അതിനകത്ത് ഈച്ചയൊന്നും കയറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഇത് മുഴുവനും പുഴുവായി പോകും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നാൽ 1 മാസം കൊണ്ട് ഈ ദശയെല്ലാം അലിഞ്ഞ് നല്ല രീതിയിൽ ഇത് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം.
1: അരിച്ചെടുത്ത്
3: നമുക്ക് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നേർപ്പിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം.
1: വിളിച്ചതിന് വളരെ നന്ദി. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ അതിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ചെടിയുടെ നല്ലപോലെ വരും. അപ്പം തീർച്ചയായിട്ടും രോഗത്തിനൊക്കെ പ്രതിരോധിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ സംയോജിത രോഗ പ്രതിരോധ പദ്ധതിയിൽ നമ്മൾ വിത്തിനെ കുറിച്ചും ചെടിയെ കുറിച്ചും സംസാരിച്ച് അടുത്ത ഘട്ടം എന്തുവായിരിക്കും?
3: പറഞ്ഞതുപോലെ തന്നെ വിത്ത് നല്ല രീതിയിലുള്ളത് നല്ലത് സെലക്ട് ചെയ്യുക, ചെടി നല്ല രീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം നമ്മൾ കൊടുക്കാനുള്ളത് കാലാവസ്ഥയാണ്. നമുക്ക് എത്ര തന്നെ രോഗം നമുക്ക് തന്നെയാണെങ്കിലും രോഗാണുക്കൾ അധികമായിട്ടുണ്ടെങ്കിലും ഇപ്പൊ നല്ല വേനൽ സമയത്ത് ജലദോഷം വരുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ചെടികൾക്കും ഈ രോഗാണു അവിടെ തന്നെ ഉണ്ടെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം വരാറുള്ളൂ. അപ്പോൾ ആ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലായിട്ടുള്ള കാലാവസ്ഥയെ നമുക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ചെടികൾക്ക് നമുക്കതിനെ മാറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും. അത്തരത്തിൽ നിയന്ത്രണം എളുപ്പമായിട്ട് സാധിക്കും.
1: മേഡം, താങ്കൾ നമ്മുടെ ഈ ഡിസ്കഷന്റെ മുന്നേ സൂചിപ്പിച്ചത് ചെടിയുടെ കാലാവസ്ഥ നമ്മൾ പൊതുവായിട്ട് കാലാവസ്ഥ മാറ്റാൻ സാധിക്കത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് മൈക്രോ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് പോസിബിൾ?
3: ഒന്നാമത്തെ ജലലഭ്യത അല്ലെങ്കിൽ ആർദ്രത. നമ്മുടെ കുമിൾ രോഗങ്ങൾക്ക് ഏറ്റവും അധികം കൂടുതലായി ഉണ്ടാകുന്നത് കുമിൾ രോഗങ്ങൾ ഈർപ്പം കൂടിയ സമയത്താണ്. അപ്പോൾ നമ്മൾ മണ്ണിലൂടെ പടരുന്ന രോഗങ്ങൾ, വാട്ടരോഗം അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത മഴ സമയത്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും അത് തവാരണകളിൽ നടുക. എപ്പോഴും തടത്തിൽ നടുന്നതിന് പകരം ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നടുക. അപ്പോൾ നീർവാർച്ചാ സൗകര്യം നല്ലതാണ്. അപ്പം വേരെപ്പോഴും ആരോഗ്യത്തോടെ നിലനിൽക്കും. പിന്നെ അതുപോലെ തന്നെ വേനൽ സമയമാണെങ്കിൽ പുതയിടുക. അപ്പം അത് കഴിഞ്ഞ് കുറച്ചെടുത്താൽ, അല്ലെങ്കിൽ മഴ സമയത്ത് ഇതേ പുത നമ്മൾ സൂക്ഷിക്കണമെന്നില്ല. പലപ്പോഴും രോഗം ഇതിലൂടെ കൂടുതലായിട്ട് വരാം. ആ സമയത്ത് അത് മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ അതിൽ പ്രയോഗിക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ആ മണ്ണിനെ, ജലത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, കൂടുതലാണോ നീർവാർച്ച സൗകര്യം നല്ലതായിരിക്കുക. പിന്നെ ചെടികൾ തമ്മിലുള്ള അകലം, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ അതിനിടയിലൂടെ വായുസഞ്ചാരം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അനിത്യന്തികമായി കൂടുതലായിട്ടുള്ള ആ ആർദ്രത അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ കുമിൾ രോഗങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് പടർന്ന് പിടിക്കുന്നതും അത് കുറവായിരിക്കും. ചിലപ്പോൾ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. അതിന് ഓരോന്നിനും അതിൻ്റെതായ ഒരു വിള അകലമുണ്ട്. അതൊക്കെ പാലിച്ച് നടേണ്ടത് അതിൻ്റെ
1: മൈക്രോ ക്ലൈമറ്റ്
3: നമുക്ക് സാധിക്കും. പിന്നെ ഒരു രോഗം വരുന്നത്, ഒരു പ്രത്യേകിച്ച് ഒരു രോഗം ഒരു കാലാവസ്ഥയിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ അതിന് മുൻകരുതൽ എടുക്കുക. അതിന് ആ രോഗത്തിനൊന്ന് പ്രത്യേകിച്ച് പറയാൻ ഞാൻ പറയുന്നത് ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഫൈറ്റോഫ്തോറ കുമിള എന്ന രോഗമുള്ള. അപ്പൊ ഈ ഫൈറ്റോഫ്തോറ കുമിള എന്ന് പറയുന്നത് മഴക്കാലത്താണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പൊ ഇതിന് മഴക്കാലത്തിന് മുൻപായിട്ട് തന്നെ

0: അതിനുള്ള മുൻകരുതലുകൾ നടപടി കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്.
1: മണ്ണിൽ നിന്ന് അത് മാറ്റുക,
0: മണ്ണിൽ നിന്ന് മാറ്റുക. അതായത് തെങ്ങിലാണെങ്കിൽ നമ്മൾ രണ്ടു തവണ അത് തെങ്ങ് ക്ലീൻ ചെയ്തൊന്ന് നേരത്തെ തന്നെ മരുന്ന് ചെയ്യുക, ബോഡോ മിശ്രം പോലുള്ള തളിക്കുക. പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലാണെങ്കിൽ ചുവടൊക്കെ ഒന്ന് നേരെയാക്കി അതിൽ കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള ചവറുകളും എല്ലാം മാറ്റി മണ്ണിന് നിയന്ത്രണ വിധമാക്കുക. അതിന്റെ വള്ളികൾ പിടിച്ച് കെട്ടിവെക്കുക. ഇതുപോലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെയ്യുക. അപ്പം ഈ മഴ കൂടുതലാണെങ്കിലും അത് രോഗം കൂടുതലായിട്ട് ഉണ്ടാവാതെ അതിനെ സഹായിക്കും.
1: മേഡം ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ഹലോ. ആ നമസ്കാരം സാറേ.
1: ആ പറഞ്ഞോളൂ സാർ, ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആ പറഞ്ഞോളൂ സാർ.
2: ഞങ്ങൾക്ക് നെൽകൃഷിയാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. കളനാശിനിയുടെ കൂടെ ലിക്വിഡ് അടിക്കാവോ എന്നറിയാമെന്നായിരുന്നു.
0: അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കെമിക്കൽസ് ഏത് കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് അതൊരു പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാര്യം പലതും നമുക്ക് ഒരുമിച്ച് വയ്ക്കുമ്പോൾ അത് ചെടികൾക്കൂടെ ദോഷം ചെയ്യുന്നതായിട്ട് മാറും. അപ്പം നമുക്ക് കളനാശിനിയുടെ കൂടെ മറ്റത് ചേർക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ജനറലി നമുക്കത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏത് കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കുമിൾനാശിനി ഏതാണ്, കീടനാശിനി ഏതാണ്, വളം ഏതാണ് എന്നുള്ളതിനെയൊക്കെ ബാധിച്ചിരിക്കും. എന്നാലും ഏറ്റവും നല്ലത് ഇത് വേറെ വേറെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാര്യം അത് പല കെമിക്കൽസും ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം വരുന്നതായിട്ട് കാണാറുണ്ട്.
1: കെമിക്കൽസ് തമ്മിൽ
0: മറ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത വിഷാംശം
2: ഉണ്ടാകും.
0: ഇതെല്ലാം ലിക്വിഡ് ആയിട്ടുള്ളത് ഇപ്പോ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഫോളിയാർ അല്ലെങ്കിൽ ഇലയിൽ തളിക്കാവുന്ന വളങ്ങള് അനേകം ലഭ്യമാണ്.
1: സെപ്പറേറ്റ്
0: ആയിട്ട് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ലിക്വിഡാണ് അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള കൃഷിഭവനിലെ കൃഷി ഓഫീസറിന്റെ സഹായവും ലഭ്യമാക്കാവുന്നതാണ്. അവരുടെ കൂടെ നേരിട്ടൊന്ന് കാണിച്ചതിന് ശേഷം ഏതാണ് ലഭ്യമാവുന്നത് അതിലുള്ള നോക്കിയതിന് ശേഷം കൂടെ ഉപയോഗിക്കാം.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ മണ്ണിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മണ്ണ് പരിചരണം അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒന്നൊന്ന് തടയുന്നതെന്ന് വെച്ചാൽ, മേഡം പറഞ്ഞ മാതിരി ആദ്യം തന്നെ വൃത്തിയൊക്കെ ആക്കി അത് കാര്യങ്ങൾ ചെയ്യണം. ഇതൊഴിച്ച് വേറെ എന്ത് ഏതൊക്കെ കാര്യങ്ങളാണ്?
0: പിന്നെ നമ്മൾ ഈ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അതെവിടെ നടുന്നു എന്നുള്ളത്. അപ്പോ നമ്മുടെ സംയോജിത നിയന്ത്രണത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാനുള്ള വിത്ത് നടാൻ, നമ്മളിപ്പോ ചെടി സെലക്ട് ചെയ്തു അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്തു, അത് വിത്ത് എവിടെ നടണം എന്നുള്ളത് നമ്മൾ ഇത് നോക്കി ചെയ്യാം. ഒന്നാമത് നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തായിരിക്കണം. അത് ഏറ്റവും പ്രത്യേകിച്ച് വരുന്ന നമ്മുടെ അടുക്കളത്തോട്ടം പോലുള്ള മറ്റ് സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി വരാം. അങ്ങനെയുള്ളതല്ല, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നീർവാർച്ച സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ചെയ്യുക. പിന്നെ ഈ ഉപയോഗിക്കുന്ന മണ്ണ് ഒന്ന് കിളച്ച് ഒരാഴ്ചയെങ്കിലും ഇടാമെങ്കിൽ അതിലൂടെയുള്ള കുറച്ചൊന്ന് സൂര്യപ്രകാശം അടിയിലുള്ള മണ്ണിനെ നമ്മൾ മുകളിൽ കൊണ്ടുവരാം. അപ്പൊ അതിലുള്ള അണുക്കൾ കൂടെ ഒന്ന് നശിക്കും. അതുപോലെ കുമ്മായം പോലുള്ള കാര്യങ്ങൾ ഓൾറെഡി അതിനകത്ത് തന്നെ ഉള്ള അണുക്കളെ നശിപ്പിച്ചതിന് ശേഷം പുതിയ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെയ്യുക.
1: മണ്ണിൽ നിന്ന് നമ്മൾ വരുന്ന രോഗങ്ങളെ അവിടെ
0: തടയാനുള്ള, പിന്നെ അതുകൊണ്ട് എല്ലാ കവറിൽ നടുന്നതാണ്, പോളിഹൗസിൽ നടുന്നതാണ്. അപ്പൊ നമുക്കൊരു നിശ്ചിത അളവ് മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അടിയിൽ അതാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വെയിലത്തിട്ടിട്ട് അതിനൊന്ന് നന്നാക്കിയതിന് ശേഷം നമ്മളെ കവറുകളിൽ വീണ്ടും നിറച്ചു കഴിഞ്ഞാൽ പഴയ രോഗമാണ് വീണ്ടും ഇതിലോട്ട് വരുന്നത്.
1: എസ്പെഷ്യലി മണ്ണിൽ നിൽക്കുന്ന രോഗാണുകൾ എന്ന് പറഞ്ഞാൽ കുറേ വർഷം വരെ മണ്ണിൽ തന്നെ
0: വളരെ കാലം. അപ്പൊ അത് നമ്മൾ വീണ്ടും വീണ്ടും ചെടി നടുന്തോറും അടുത്ത ചെടി രോഗം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
1: മേഡം ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹാ നമസ്കാരം മേഡം.
3: നമസ്കാരം സാർ.
1: ഹാ പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
3: രജികയാണ് സംസാരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് വഴുതന, കത്തിരി, വെണ്ട, പടവലം, മുളകെല്ലാം നട്ടു. ഇപ്പൊ പടവലത്തില് പൂ ഇട്ട് തുടങ്ങി, പക്ഷേ വഴുതനയിലും കത്തിരിക്കയിലും കാ പിടിച്ചു തുടങ്ങി. അതില് ഇലയുണ്ടല്ലോ സാർ, ചിലന്തി വല കൂട് വെക്കുന്നത് പോലെ ഈ ഇലയെ കൊണ്ടങ്ങ് കൂട്ടിക്കളയും. അപ്പൊ ആ മണ്ട അങ്ങ് വെട്ടി കളയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോ ഒരു സങ്കടമാണ്. അപ്പൊ ഇത് കേട്ടത് കൊണ്ടാണ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ വേണ്ടി.
0: അത് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന പുഴുവാണ്. അപ്പോ ഈ വെട്ടി കളയുന്നതിനോടൊപ്പം ഈ വെട്ടി കളയുന്നതിനെ അങ്ങ് കത്തിച്ച് കളയുക. കാര്യം അതിനകത്ത് നിറയെ പുഴുവാണ്. അപ്പോ ആ പുഴു വീണ്ടും അത് ശലഭമായി വന്ന് വീണ്ടും ഈ സ്ഥലത്ത് ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഈ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പുഴുക്കൾ കൂടുതലാണ്, അടുത്ത ചാൻസ് നടുമ്പോൾ ഇത് കൂടുതലാവണമെന്നില്ല. അപ്പൊ ആ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പ്രത്യേക സമയത്ത് ഓരോ കീടബാധ അല്ലെങ്കിൽ രോഗങ്ങൾ കൂടുതലുണ്ടായി വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചെടികളെ ഉണ്ടാവും. ഇത് വളർന്നു വരുന്ന സമയത്ത് മിക്കവാറും വളരെ കുറച്ചായിട്ട് ഈ വളരെ ചെറിയ പുഴുക്കൾ

0: ഒരിലയിൽ തന്നെ കൂട്ടം കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ തന്നെ ആ ഒരില പറിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളർന്ന് കൂടുതലാകുന്നതും മറ്റുള്ള കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നതും തടയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരുന്ന സംയോജിത നിയന്ത്രണം എന്ന് പറയുന്നതിന് തന്നെ ഏറ്റവും പ്രാരംഭമായിട്ട് ചെയ്യാനുള്ളത്, അത് മുട്ടയായിരിക്കുന്ന സമയത്ത് നമ്മൾ ദിവസവും കാണുന്നുണ്ടാവും ചെടികളിൽ നമ്മൾ വിചാരിക്കാത്ത പല സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പൊ തന്നെ എടുത്തങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ മരുന്നടിക്കേണ്ടി വരാറില്ല, പിന്നെ കൂടുതലായിട്ട് ചെടി നശിപ്പിക്കപ്പെടാറില്ല. ഏറ്റവും ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇതിനെ നശിപ്പിച്ച് കളയുക. നശിപ്പിക്കാൻ കത്തിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
1: എനിക്ക് സാറി എന്റെ വീട്ടുവളപ്പിൽ എന്റെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള എന്റെ സ്ഥലത്തിൽ ഒത്തിരി ഒന്ന് ചെയ്യാൻ എനിക്കത് എപ്പോഴും ഒരു ഇഷ്ടമുള്ള. അപ്പൊ സാറ് പറഞ്ഞതുപോലെ നേരം വെളുത്ത് ഉണർന്ന് ആദ്യം ചെന്ന് ഇവരെയാണ് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ കളയും. ഞാൻ കത്തിച്ച് തന്നെ കളയുന്നത് സാറേ, എന്നാൽ പുതിയ ഇടേണ്ട സമയത്ത് ചൂട് സമയത്ത് പുതിയ ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആവശ്യമുള്ള കായ് കിട്ടും, ഒത്തിരി അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ കൊടുക്കുകയും ചെയ്യും, എനിക്കതൊരു ഇഷ്ടമാണ്.
0: അതിപ്പോ പ്രത്യേകിച്ച് കത്തിരിയിലാണെങ്കിൽ നമ്മൾ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തളിരിടും. അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട, ചെയ്യുക. പിന്നെ നേരത്തെ പലതിലും ഞാൻ പറഞ്ഞതുപോലെ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനിയുള്ള വേപ്പിൻ കുരു ചുവട്ടിലിട്ട് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രാണി വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം കുറയ്ക്കും. നല്ല വേപ്പിൻ കുരു നമുക്ക് ലഭ്യമാണ്, അത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ
2: മതിയാവും. ഈ സംയോജിത രോഗ നിയന്ത്രണത്തിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മണ്ണിനെ കുറിച്ച് സംസാരിച്ച്, വിത്തിനെ കുറിച്ച് സംസാരിച്ച്, കാലാവസ്ഥ എങ്ങനെയാണ്, നമ്മൾ മൈക്രോ ക്ലൈമറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് സംസാരിച്ച്, ഇതൊഴിച്ച് കൾച്ചറൽ പ്രാക്ടീസസ് ഒത്തിരി ഉണ്ടല്ലോ.
0: അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള. അപ്പം പൊതുവേ നമുക്ക് സംയോജിത നിയന്ത്രണം അല്ലെങ്കിൽ ജൈവിക നിയന്ത്രണത്തില് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് കീടനാശിനി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുമിൾനാശിനി ഉപയോഗിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ രോഗം വരുന്ന സമയത്ത് ഇതിനെങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്യൂഡോമോണസ് തളിക്കുക അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന തരത്തിലുള്ള ആ നിയന്ത്രണം ലഭ്യമാവില്ല. നമ്മൾ ആ കൃഷി തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നിലമൊരുക്കുക. പിന്നെ അതുപോലെ തന്നെ സമയം, ഇപ്പൊ മഴ സമയത്ത് കൂടുതലായിട്ട് രോഗം വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരാത്ത തരത്തിൽ, ഇപ്പൊ എത്ര കൂടുതലായിട്ട് രോഗം വരുന്ന ഇനങ്ങളാണെങ്കിൽ പോലും അതിനുള്ള കാലാവസ്ഥ, ഇപ്പൊ രോഗം വരുന്ന കാലാവസ്ഥയും ഇതിന് രോഗം പിടിക്കുന്ന സ്റ്റേജും വളർച്ചാ ദശയും ഒരുമിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് രോഗം വരത്തില്ല. അപ്പൊ ആ തരത്തില് നമ്മൾ നടുന്ന സമയം ക്രമീകരിക്കാം. അത്തരത്തിൽ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട്
2: സുരക്ഷിതാവ് കൂടെ ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം സുഷാ മാം.
0: നമസ്കാരം,
3: ഞാൻ ജയിത്രിയാണ്, ഉള്ളൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് ഒരു സംശയമുള്ളത്, ഈ പുതിന ഉണ്ടല്ലോ, ആ പുതിന നമ്മൾ ഒരു ഒന്നോ രണ്ടോ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവാം. അതില് കുരുടിക്കല, ആ ഇല മുകൾ ഭാഗത്തെ ഇലകള് കുരുടിച്ച് അതിന്റെ തണ്ടുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുകയാണ്. അപ്പോ അത് ഞാൻ നിവർത്തി നോക്കുമ്പോ അതിനകത്ത് മുഞ്ഞയുണ്ട്, ഫിക്സ് ഉണ്ടല്ലോ അതിന്റെ അറ്റാക്ക് ഉണ്ട്. ഈ ബിവേറിയ ബാസിയാനാ ഞാൻ സ്പ്രേ ചെയ്ത, ആ മിത്ര കുമിളി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇത് ബിവേറിയ എന്ന് പറയുന്ന കോൺട്രാക്ട് പെസ്റ്റിസൈഡ് ആണല്ലോ, അത് ഡയറക്റ്റ് ആയിട്ട് ഈ മുഞ്ഞയിൽ ചെന്ന് പതിയുന്നില്ല മാഡം. കാര്യം ഈ ഇലകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, അപ്പോ ഡയറക്റ്റ് ആയിട്ട് അതില് വരാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എനിക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മുഞ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച എങ്ങ് മുരടിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ നഴ്സറി പോലെ ഒരു ഒരു 10-40 ചട്ടിയിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് തടയാൻ വേണ്ടി എനിക്ക് കെമിക്കലൊന്നും, നമ്മള് ഇത് പുതിന ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, പുതിന മല്ലി കറിവേപ്പിലൊന്നും നമുക്ക് കെമിക്കൽ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മുഞ്ഞെ കൊണ്ടുവയ്ക്കുന്നത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കുമല്ലോ മാം
0: അല്ലേ? ഉറുമ്പിലൂടെ വരും, കാറ്റത്തൂടെ വരും.
3: ഉറുമ്പിനെ എനിക്ക് പൂർണ്ണമായിട്ട് അതും പറ്റില്ല. എനിക്ക് തേനീച്ച കൃഷി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നോ ഹാൻസ്, അങ്ങനെ ഉറുമ്പിനെതിരായിട്ടുള്ള കെമിക്കലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഒരു ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ?
0: ഉറുമ്പിനെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ഇപ്പൊ ചെയ്തിരുന്നാലും മണ്ണിലൂടെയല്ലേ വരുന്നത്, ചട്ടികളിലിരിക്കുന്നതിലല്ലേ. അപ്പൊ ആ ചട്ടിക്ക് ചുറ്റും മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഉറുമ്പ് അങ്ങനെ ചെറിയ, പിന്നെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഈ പുതിന വളരെയധികം തിക്കി തിരക്കി നിൽക്കുന്ന ഇടയിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന്.
3: അല്ല,
0: പിന്നെ ഈ പറഞ്ഞ പോലെ ബിവേറിയ എന്ന് പറയുന്നത് ഒരു കീടനാശിനിയല്ല, അതൊരു കുമിളാണ്. കുമിളാവുമ്പോ അതിന് അതിന് സ്പർശനത്തിന് അത് നേരിട്ട് അതിന്റെ മുകളിലോട്ട് വീഴണമെന്നില്ല. നമ്മുടെ ഇലയിൽ വീണ് കഴിഞ്ഞിട്ട് അത് മുളച്ചിട്ട് അതിന്റെ വിത്ത് മുളച്ച് അത് തന്നെ അതിന്റെ അടുത്തോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ നേരിട്ട് അതിൽ വീഴണമെന്നില്ല.
3: അതെ,
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റേ നമ്മള് കീടനാശിനി ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ വരില്ല.
3: അതെ
0: അതെ, ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കൂ എന്നിട്ട്. ഓക്കെ ഓക്കെ, ശരി.
2: ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഈ സംയോജിത

0: രോഗനിയന്ത്രണത്തിനെ കുറിച്ച് ആദ്യം തൊട്ട് ഒരു കർഷകൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി?
1: അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംയോജിത നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഏത് കൃഷിയാണോ അവലംബിക്കുന്നത് ആ കൃഷി രീതിയുമായി ചേർന്നു പോകുന്ന തരത്തിൽ മറ്റു കാര്യങ്ങളെ കൂടെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ആദ്യം തന്നെ ഏത് സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഏത് വിത്ത് തിരഞ്ഞെടുക്കുന്നു, വെറൈറ്റി ഏതാണ്, ആ ചെടിയെക്കുറിച്ചുള്ള കാര്യം ശരിയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ തന്നെ അതൊന്ന് കുറച്ച് കിളച്ചിടുക, അതുപോലെ കുമ്മായം ചേർക്കുന്നെങ്കിൽ അത് ചെയ്യുക. അപ്പം ആ മണ്ണിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, മണ്ണിന് അസിഡിറ്റി കൂടിയാൽ ചില രോഗങ്ങൾ വരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുക, അത് നന്നായി ചെയ്യുക. പിന്നെ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളത്, അത് രോഗം വരുന്ന സമയമായിട്ട് കോയിൻസൈഡ്, അതുമായിട്ട് ചേർന്ന് വരാത്ത സമയത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാൻ. പിന്നെ അതുപോലെ ശരിയായ രീതിയിൽ വളപ്രയോഗം ചെയ്യുക, അതിനുള്ള എല്ലാ കൃഷി കാര്യങ്ങളും, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും വരുന്ന അത് നേരത്തെ മുൻകരുതൽ എന്ന രീതിയിൽ ആ കാര്യങ്ങളെല്ലാം
0: ചെയ്യുക. അത്
1: കേവലം പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൊട്ടാസ്യം ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ആരോഗ്യം കൊടുക്കാനായിട്ട് പൊട്ടാസ്യം നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചധികം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ആവശ്യാനുസരണം, ആ സ്ഥലത്തിന്റെ ആവശ്യാനുസരണം മാത്രം വളപ്രയോഗം ചെയ്യുക. പിന്നെ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അനേക ജൈവ കൂട്ടുകളുണ്ട്. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂക്കളെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പെൺപൂ ഉണ്ടായി വരാൻ അല്ലെങ്കിൽ പരാഗണം കുറച്ചുകൂടെ നല്ല, അങ്ങനെയൊക്കെ സഹായിക്കുന്നതായിട്ട് ഈ മത്തിശർക്കര മിശ്രിതം, പഞ്ചഗവ്യം അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യം അതിനകത്തുള്ള അത് വളർച്ചയെ പോഷിപ്പിക്കുന്ന ഒരുപാട് ആസിഡുകൾ അല്ലെങ്കിൽ ഹോർമോണുകൾ അതുപോലുള്ള സാധനങ്ങളും അതിനോടൊപ്പം കാണാം. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ ചെടി വളർത്തുമ്പം അതിനെ അവലംബിക്കാവുന്നതാണ്. പിന്നെ ജൈവമാർഗങ്ങളിലൂടെ, അപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തീർച്ചയായിട്ടും രോഗങ്ങളുണ്ടാവാം. അപ്പം ആ സമയത്ത് നമുക്ക് ജൈവമാർഗങ്ങൾ അവലംബിക്കാം. ഇപ്പൊ ഈ സ്യൂഡമോണസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതാത് സമയങ്ങളിൽ നേരത്തെ തന്നെ വിത്ത് പരിചരണം ചെയ്യാം, പിന്നെ അല്ലെ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനോടുള്ള രോഗം വരുന്ന തീവ്രത ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങൾ നല്ല പ്രയോജനം
0: ചെയ്യാം.
1: അതൊക്കെ ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം. ഈ മണ്ണിലൂടെ പരന്നുന്ന രോഗങ്ങൾക്കെതിരെ ട്രൈക്കോഡെർമ വളരെ എഫക്റ്റീവ് ആണ്. അതായത് നമ്മൾ ചാണകം ചെയ്യുമ്പോൾ അത് ഈ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വട്ടരോഗം അതുപോലുള്ളതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് സാധിക്കും. പിന്നെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സംയോജിത നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരിക്കലും കെമിക്കൽസിനെ മാറ്റി നിർത്തുന്ന ഒരു നിയന്ത്രണ രീതി അല്ല. ആവശ്യാനുസരണം നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുക. അപ്പോൾ മറ്റ് മാർഗങ്ങളിലൂടെ നമുക്ക് നല്ല നിയന്ത്രണം കിട്ടുന്നില്ലുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഡോസിൽ മാത്രം കെമിക്കൽസ് ആ ഒരു ഇടവേള, നമ്മളിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് ഒരു വെജിറ്റബിൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന് ഇത്ര ഇടവേള കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം.
0: പക്ഷേ ഇത് ലാസ്റ്റ് റിസോർട്ട്
1: തീർച്ചയായിട്ടും ലാസ്റ്റ് റിസോർട്ടായിട്ട് നമുക്ക് ആവശ്യാനുസരണം കെമിക്കൽസും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർഷകർക്ക് നഷ്ടമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇത് ഒരു കാര്യം മാത്രം വെച്ചല്ല. ഇതിപ്പോൾ ഹാർവസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവൻ പറയുന്നുണ്ട് സമയത്തിന് ഹാർവസ്റ്റ് ചെയ്യും. അപ്പോൾ ഓവറായിട്ട് മെച്ചറായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ രോഗം വരും, നമുക്ക് സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സമയത്ത്, അപ്പം പലപ്പോഴും നമ്മൾ കുമ്മായം ഇടുന്നു, വളമിടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ലേബർ നമുക്ക് എപ്പോഴും കൂടുതൽ, നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവുന്നതാണ് ലേബറാണ്, ലേബർ കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നു. ഇപ്പം നമ്മളൊരു കർഷകൻ ചോദിച്ചതുപോലെ അതും ഇത് ഒരുമിച്ച് ചെയ്യാമോ, പക്ഷെ അത് ഒരിക്കലും നമുക്ക് അഭികാമ്യമല്ല. ഇപ്പോൾ കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭ്യമാകുള്ളൂ.
0: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്.

കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നുണ്ട്.

കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമേ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ

0: ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമേ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൗകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശുമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം.
1: ഇനി ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. വിളകളിൽ മഞ്ഞക്കിണി എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്? ഉത്തരം: വിളകളിൽ മഞ്ഞക്കിണി സ്ഥാപിക്കുമ്പോൾ കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കെണി വിളയിൽ നിന്നും പൊങ്ങി നിൽക്കണം. വിളകളുടെ ഉയരം കൂടുന്നതിനനുസരിച്ച് കെണി പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
3: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
4: വയലും വീടും സമാപിക്കുന്നു.
5: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കോഴിക്കോട് ക്വിൻ്റലിന് 25,200 രൂപ, വടകര 28,230 രൂപ, മാനന്തവാടി 26,800 രൂപ, കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 15,000 രൂപ, വടകര 15,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,500 രൂപ, നാളികേരം 1,000 പാലക്കാട് 27,500, പൊന്നാനി 18,500, കോഴിക്കോട് 18,940, മഞ്ചേരി ക്വിൻ്റലിന് 5,200 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ, കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ, റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,600 രൂപ, മാനന്തവാടി 23,500 രൂപ, ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടി 3,500 രൂപ, പുൽത്തൈലം മാനന്തവാടി കിലോഗ്രാമിന് 1,700 രൂപ, അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 7,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ, കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 37,000 രൂപ, കോഴിക്കോട് പഴയത് 37,000 രൂപ, മാനന്തവാടി പുതിയത് 33,000 രൂപ, പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 38,000 രൂപ, കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ, ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 30,000 രൂപ, കോഴിക്കോട് 26,000 രൂപ.

രൂപ, മാനന്തവാടി 28,000 രൂപ, ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 13,000 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 9,000 രൂപ, പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,200 രൂപ, ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700 രൂപ, ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,300, നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,500 രൂപ, കോഴിക്കോട് 13,500 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 730 രൂപ, മാനന്തവാടി ലഗോൺ 740 രൂപ. വെറ്റില 100-ന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,800, മാനന്തവാടി 4,300. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,980 രൂപ, കോഴിക്കോട് 4,800 രൂപ, മാനന്തവാടി 5,100 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,500 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 5,200 രൂപ, മഞ്ചേരി 4,000 രൂപ, കോഴിക്കോട് 4,100 രൂപ, മാനന്തവാടി 4,000 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 18,300 രൂപ, പാലക്കാട് മട്ട 4,800 രൂപ, ബോധന 3,800 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18,700, മട്ട 4,700 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,700 രൂപ, പൊന്നി 3,900 രൂപ, പാലക്കാടൻ ജയ 4,300, AP1 4,100 രൂപ, ബോധന 4,000 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4,800 രൂപ, AST 4,300 രൂപ, പൊന്മണി 4,300, വെള്ളപ്പൊന്നി 6,000 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,400 രൂപ, മാനന്തവാടി 7,200 രൂപ. നെല്ല് മാനന്തവാടി മട്ട ക്വിൻ്റലിന് 2,600 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥ

0: ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: बहुत ही महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार है, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് സെപ്റ്റംബർ 10 മാറ്റിവെച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേന രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന

0: ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം നാലായി. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1-ാം തീയതി തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835 നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ, രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം നാലായി. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയ ഗാനമാണാദ്യം. രാജീവ് ഗോവിന്ദന്റെ വരികൾ, രഞ്ജിൻ രാജിന്റെ ഈണം.

ചലച്ചിത്രകാരങ്ങളിൽ അവസാനമായി കേൾക്കാം വിനായക് ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മേനോൻ ഈണമിട്ട് അജു വർഗീസ് ആലപിച്ചത്. ചിത്രം ഗുരുവായൂരമ്പല നടയിൽ.

0: the House. Mr. Kharge responded that notices under Rule 267 had been admitted on important occasions in the past. Mr. Kharge argued that the alleged police action against students qualified as such an occasion and is rarest of rare and should be the consensus of the whole House. After this, when the House reassembled at 12 noon, it was again adjourned as opposition parties continued to raise the issue of alleged police brutality against students protesting the NEET paper leak in the national capital. Opposition MPs raised slogans demanding that the Home Minister come to the House. DMK member Tiruchi Siva said his party has given a notice demanding NEET exams to be banned, adding that there was always an exception to precedent. Congress MP Pramod Tiwari and CPIM MP John Brittis said the innocent students were beaten. When the uproar from opposition benches continued, Chairman C.P. Radhakrishnan adjourned the House till 2 p.m. After two adjournments, when the upper house met again post-lunch, opposition parties led by Congress continued their protest, seeking to raise the matter of alleged police brutality against the students. Deputy Chairman Harivansh, who was in the chair, said that matters related to the prevention of insults to National Honour Amendment Bill 2026, which was listed for consideration and passing in the list of business, can only be raised. Congress MP Pramod Tiwari and CPIM member John Brittis, however, insisted to raise the issue of alleged police brutality against the protesting students. DMK's Tiruchi Siva said that proposed bill is ultra vires of the constitution, to which Mr. Harivansh said the House has already given its consent. Union Minister for State for Home Affairs Nityanand Rai then moved the bill. Amid continuous protests by the opposition, it aims to further amend the Prevention of Insults to National Honour Act 1971. The proposed legislation seeks to give Vande Mataram the same statutory protection as the national anthem Janaganamana. Deputy Chairman Harivansh tried to run the House, but the opposition carried on their sloganeering over the alleged police action on student protests. As the ruckus continued, the Deputy Chairman adjourned the House till 3 p.m. As soon as the upper House met at 3 p.m. following multiple adjournments during the day, Deputy Chairman Harivansh appealed to the protesting members to take their seats to allow the Prevention of Insults to National Honour Amendment Bill 2026, which was listed for consideration and passing in the list of business, to be discussed and taken forward. However, as sloganeering by opposition members continued, the chair adjourned the Rajya Sabha till 5:15 p.m. and later for the day. And that's all in Parliament Review.
1: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
3: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ്ങ് പിന്തുണ നൽകുന്നതിനായി ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ

0: വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ ഷൈനി പി സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 കഥാപ്രസംഗം. തൊടിയൂർ വസന്തകുമാരി അവതരിപ്പിച്ചത് കഥ സാവിത്രി. നാളെ രാത്രി 9:30. ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞ് 34:56. ഇനി വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11:00 വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡുകൾക്ക് 16 ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു.

0: സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വയനാട് ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർത്തു. മന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജ മുത്തുപാണ്ടി ഇന്ന് വെള്ളിമെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജംഗ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂർ വിശ്വാസവധക്കേസിൽ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതായി പോലീസ്. പ്രധാന പ്രതി പ്രദീപുമായുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ശംഖുമുഖം SP മാധ്യമങ്ങളോട് പറഞ്ഞു. പുലയനാർകോട്ട ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയും 25 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം വിട്ടുപോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം വിളിപ്പിച്ചത്. അതേസമയം സ്പെയിനിൽ മാഡ്രിഡിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം.

0: Sajan Prakash qualified for the men's 200 meter butterfly final after finishing as the sixth fastest swimmer overall in the heats at the Commonwealth Games in Glasgow today. Prakash will now compete in eight men final slated later tonight. At the 22nd Commonwealth Table Tennis Championships in New Delhi, top-seeded India began its campaign with commanding 3-0 victories in both men's and women's team events today. The Indian men's team defeated Zimbabwe in its Group A opener at the Thyagraj Stadium. The Indian women also registered a 3-0 win over Maldives in their Group B opener without dropping a game. Vice President C.P. Radhakrishnan, Home Minister Amit Shah and Commerce and Industry Minister Piyush Goyal have congratulated Indian shooters Isha Singh and Manu Bhakar on their impressive performances in ISSF Shooting World Cup in Hangzhou, China today. Isha Singh grabbed the gold in the women's 25-meter pistol event. She upstaged Olympic medalist Manu Bhakar, who took the bronze to complete a double podium finish for India. Benchmark domestic equity indices rebounded today and entered 1% higher. We have a report.
1: The Sensex climbed 776 points to close at 76,836, while the Nifty rose 229 points to settle at 23,996. The broader market at the National Stock Exchange also gained in line with the frontline indices. In the forex market, the rupee appreciated by 67 paise to end at 95 rupees and 89 paise against the US dollar. With Ayushi's report, Gaurang Dhawan Lal for Akashwani News.
0: Indian astronomers, along with their international collaborators, have reported the rare discovery of a blue straggler star, or BSS, caught in the act of formation. This has provided direct evidence of how such stars are created. BSS are a peculiar class of stars found in star clusters that appear hotter, brighter, and more massive than their peers. And now, before we end the bulletin, the headlines once again. Public Examinations Amendment Bill introduced in Lok Sabha proposing stricter action in paper leak cases. Both Houses of Parliament witnessed repeated adjournments amid ruckus by the opposition on alleged police action during protests over NEET issue. UP government sets up four-member SIT under IGP to investigate alleged Ram Temple Trust donation embezzlement. Supreme Court directs to include forensic auditor in team. New Delhi summons Ukrainian ambassador lodging strong protest over death of an Indian national in vessel attack. Deep depression over northwest Bay of Bengal triggers widespread torrential rainfall across Odisha. Orange alert for heavy rainfall issued across North India. And in Commonwealth Games, weightlifter Gyaneshwari Yadav clinches silver in women's 53-kilogram category. That's all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
3: സസ്യശാസ്ത്രം ജീവന്റെ ശാസ്ത്രമാണ്. സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി പി.
4: ബാല്യത്തിന്റെ എല്ലാ കുസൃതികളിലൂടെയും കൗതുകങ്ങളിലൂടെയും കടന്നു പോന്നവരാണ് നമ്മൾ. സ്ലേറ്റ് മയക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം നിറഞ്ഞ മഷിത്തണ്ടുകൾ, കുളങ്ങളിലും തോടുകളിലും പടർന്നു പിടിച്ച പായലുകൾ, തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടികൾ, മഴ നനഞ്ഞാലും നനയാത്ത ചേമ്പിലകൾ, ഒറ്റ രാത്രി കൊണ്ട് മുളച്ചു പൊന്തുന്ന കൂണുകൾ, തുമ്പിയെ പിടിക്കാൻ പോകുമ്പോൾ നമ്മളറിയാതെ തട്ടി കടന്നുപോയ ചൊറിയണം തുടങ്ങിയ എന്തെല്ലാം വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അവയുടെ രഹസ്യവും രസതന്ത്രവും നമ്മൾ അറിയുന്നത് മുതിർന്ന ക്ലാസ്സുകളിലെ ബയോളജി പഠനത്തിലൂടെയാണ്. എന്താണ് ബയോളജി? ജൈവലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ഈ ജൈവലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സസ്യങ്ങൾക്കാണ്. അവയില്ലെങ്കിൽ ഇവിടെ മറ്റു ജീവിവർഗങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്താണ് സസ്യശാസ്ത്രം? സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഘടന, വളർച്ച, പ്രത്യുൽപാദനം, ഉപാപചയം, വർഗീകരണം എന്നിവയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പഠനമാണ് സസ്യശാസ്ത്രം അഥവാ ബോട്ടണി. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെത്തുമ്പോൾ ബോട്ടണി ധാരാളം പുതിയ പദങ്ങളാൽ നിറഞ്ഞ് കുട്ടികളെ അമ്പരപ്പിക്കാറുണ്ട്. ഈ വിഷമാവസ്ഥയിൽ ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താവുന്നതാണ്. എന്താണ് ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം? ഏതൊക്കെ മേഖലകളിൽ ബോട്ടണി നമ്മെ സഹായിക്കുന്നു? എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊരു ശാസ്ത്രശാഖയും പഠിക്കുന്നതിന് അതിൻ്റെ ചരിത്ര പഠനം വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബോട്ടണിയുടെ ചരിത്രം ഒന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യ, ചൈന, ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങളിലെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും

സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ സമൂഹവും അവരുടെ ആചാരങ്ങൾ, അനുഭവങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഔഷധവിദ്യ, കൃഷിരീതികൾ തുടങ്ങിയവ തലമുറകളിലൂടെ കൈമാറി വരുന്നു. ഈ പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരുദാഹരണം പറയാം. നമ്മുടെ മഞ്ഞൾ, ആര്യവേപ്പ് തുടങ്ങിയവയുടെ പേറ്റൻറ്റ് അമേരിക്ക സ്വന്തമാക്കിയിരുന്നു. എന്താണ് പേറ്റൻറ്റ്? ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് അതിൻ്റെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന എന്നിവയിൽ പ്രത്യേക അവകാശം കണ്ടുപിടുത്തക്കാരന് നൽകുന്ന നിയമപരമായ അവകാശമാണ് പേറ്റൻറ്റ്. പേറ്റൻറ്റ്

വിൽക്കാനോ വിൽക്കാനോ കഴിയില്ല. നമ്മുടെ പൈതൃക സമ്പത്തായ മഞ്ഞൾ ആര്യവേപ്പ് എന്നിവയുടെ പേറ്റന്റ് തിരിച്ചെടുക്കാൻ നമ്മൾ നടത്തിയ നിയമ പോരാട്ടത്തിൽ സഹായകമായത് ഈ രേഖപ്പെടുത്തലുകളായിരുന്നു. വേപ്പ്, മഞ്ഞൾ തുടങ്ങിയവ പുരാതന കാലം മുതലേ നമ്മുടെ പാരമ്പര്യ വൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്നു എന്നത് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. ഈ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഇത്തരം രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നമുക്ക് സഹായകമായത്. ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം വഹിച്ച വന്ദനാശിവ എന്ന വിഖ്യാത പരിസ്ഥിതി പ്രവർത്തകയെ നമുക്കിവിടെ ഓർമ്മിക്കാം. ബോട്ടണിയുടെ ചരിത്രം നമുക്ക് തുടങ്ങേണ്ടത് തിയോഫ്രാസ്റ്റസിൽ നിന്നാണ്. BC 371 278 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകനായിരുന്നു തിയോഫ്രാസ്റ്റസ്. ഇദ്ദേഹമാണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചാവും കൂട്ടുകാർ കൂടുതലായും കേട്ടിട്ടുണ്ടാവുക. ജീവികൾക്ക് ശാസ്ത്രീയമായ പേര് നൽകുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ജീവികൾക്ക് ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം നൽകുന്ന രീതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നതിനുള്ള അന്തർദേശീയ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് ICBN ആണ്, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ICBN. 2011 മുതൽ ICBN എന്ന പേര് മാറ്റി ICN എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ നോമൻക്ലേച്ചർ ഫോർ ആൽഗേ, ഫഞ്ചൈ ആൻഡ് പ്ലാന്റ്സ്. ഇനി നമുക്ക് എന്താണ് ഈ നാമകരണ പ്രക്രിയ എന്ന് നോക്കാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നാണ്. ആദ്യ പദം ജീനസ്, രണ്ടാമത്തെ പദം സ്പീഷീസ്. ഈ പേരുകൾ അച്ചടിക്കുമ്പോൾ ഫോണ്ട് ഇറ്റാലിക്സിൽ ആയിരിക്കണം എന്നതും കൈയെഴുത്തിൽ ഓരോ പദവും പ്രത്യേകം അടിവര ഇടണം എന്നതും ICBN നിയമമാണ്. ജീനസിൻ്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്പീഷീസ് സ്മോൾ ലെറ്ററും ആയിരിക്കണം. ഇത്തരത്തിൽ ഒരു സയൻറ്റിഫിക് നെയിം അംഗീകരിക്കുന്നതിലൂടെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ നെയിം ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഇല്ലാതാവുന്നു. പല രാജ്യങ്ങളിലുള്ളവർക്ക് സസ്യങ്ങളെക്കുറിച്ച് അറിവുകൾ പരസ്പരം കൈമാറാൻ ഇത് വളരെ ആവശ്യമാണ്. തീർന്നില്ല, ഔഷധ നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഔഷധ സസ്യങ്ങളെയും അവയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ ഉൽപ്പന്നങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്നതിനും അവയുടെ നിലവാരം, സുരക്ഷ, ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്നതിനും ലോകമെമ്പാടും ഒരേ ശാസ്ത്രീയ നാമം അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ഇത്തരം ശാസ്ത്രീയ പഠനങ്ങൾ പല ഔഷധ സസ്യങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ് മുതലേ നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജോൺ ഗ്രിഗർ മെൻഡൽ. തൻ്റെ സെമിനാരിയുടെ തോട്ടത്തിൽ വളർത്തിയ പയർച്ചെടികളെ നിരീക്ഷിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെടികളിലെ ജനിതക വിവരത്തെക്കുറിച്ചും എങ്ങനെ അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുമുള്ള അറിവ് നമുക്ക് തന്നു. ജനറ്റിക്സ് എന്നൊരു പുതിയ ശാസ്ത്രശാഖയുടെ പിറവിയായിരുന്നു ഇത്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് പിൽക്കാലത്ത് അത്യുൽപാദനശേഷിയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ നേരിടുന്ന ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിലേക്കും നമ്മെ നയിച്ചത്. അരി, ഗോതമ്പ് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിലൂടെ ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ ഗ്രീൻ റവല്യൂഷനും അതിന് ചുക്കാൻ പിടിച്ച MS സ്വാമിനാഥനെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച ഈ പ്രതിഭയെ നമുക്കിവിടെ ഓർക്കാം. സൈറ്റോജനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ് എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന, കരിമ്പ് വിളയിൽ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്ത EK ജാനകി അമ്മൾ എന്ന പ്രതിഭയെ നിങ്ങളറിയണം. ചാൾസ് ഡാർവിനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവില്ല. പരിണാമ എന്നൊരു കാര്യം ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തിയത് ഡാർവിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതി നിർദ്ധാരണവും യോഗ്യരായവരുടെ അതിജീവനവും, അതായത് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇത് എക്കാലത്തും പ്രസക്തിയുള്ളവയാണ്. അതിജീവനത്തിൻ്റെ ആവശ്യകതയും അതിന് ശ്രമിക്കാത്തവർ നിർദ്ധാരണം ചെയ്യപ്പെടും എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുവാനും ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് ജീവനുണ്ടോ? ചെടികൾക്ക് ജീവനുണ്ടെന്ന് സമർത്ഥിച്ച JC ബോസിനെ നിങ്ങൾ കേട്ടിരിക്കും. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ഈ ശാസ്ത്രജ്ഞൻ താൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ക്രെസ്കോഗ്രാഫ് എന്ന കണ്ടുപിടുത്തം ഉപയോഗിച്ച് ചെടികളുടെ വളർച്ച അളക്കുകയും അവയുടെ ശാരീരിക പ്രതികരണങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥത്തിൽ ശ്രീ പരമഹംസ യോഗാനന്ദൻ JC ബോസിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ലാബോറട്ടറിയിൽ ചെന്ന് ക്രെസ്കോഗ്രാഫ് കാണുന്നതും വിവരിക്കുന്നുണ്ട്. കത്തി പോലെ മൂർച്ചയുള്ള ഒരു ആയുധമെടുത്ത് ക്രെസ്കോഗ്രാഫിൽ ഘടിപ്പിച്ച പന്നൽ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ചെടി വിറയ്ക്കുന്നതായി കാണപ്പെട്ടു എന്നെഴുതിയത് വളരെ ഹൃദയസ്പർശിയായ ഒരു വായനാ അനുഭവമായിരുന്നു.
ഇത് നമുക്ക് പ്രാധാന്യം

അന്യവും സാധ്യതകളും ഒന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ കേൾക്കാത്തവർ ഉണ്ടാവില്ല. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുകയും ഉപോൽപ്പന്നമായി ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ്. ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഈ പ്രക്രിയയിലൂടെ ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സൂര്യനിൽ നിന്നും ഊർജം ഭൂമിയിലെത്തുന്നു. ഈ ഊർജത്തിൻ്റെ ഒരു ഭാഗം ഇൻഫ്രാറെഡ് രൂപത്തിൽ തിരിച്ചുവിടുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഈ ചൂടിൻ്റെ ഒരു ഭാഗം ആഗിരണം ചെയ്ത് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. ഇതുമൂലം ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ്. വനനശീകരണവും കൽക്കരി, പെട്രോൾ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗവും കാർബൺ കൂടാൻ കാരണമാകുന്നു. ഭൂമിയുടെ താപനില ഉയരുമ്പോൾ ഹിമാനികൾ ഉരുകുന്നു, സമുദ്രനിരപ്പുയരുന്നു, കാലാവസ്ഥ അടിമുടി മാറുന്നു, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ വർദ്ധിക്കുന്നു, ജൈവവൈവിധ്യം നശിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കവും തീരശോഷണവും വർദ്ധിക്കുന്നതിനും ഇതിടയാക്കുന്നു. വർഷം തോറും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉയർന്നു വരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉയർന്നു വരുന്നു എന്ന് തെളിയിച്ചത് ശാസ്ത്രജ്ഞനായ ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. 1958 മുതൽ ഹവായ് ദ്വീപിലെ മൗനലോവ ഒബ്സർവേറ്ററിയിൽ കാർബൺ ഡയോക്സൈഡ് അളവ് അദ്ദേഹം കൃത്യമായി അളക്കാൻ തുടങ്ങി. ഈ ദീർഘകാല രേഖയാണ് കീലിംഗ് ഗ്രാഫ്. കാർബൺ ഡയോക്സൈഡ് വർധനവും ആഗോള താപനവും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ നൽകിയത് ഈ പഠനമായിരുന്നു. സസ്യങ്ങൾ ജീവലോകത്തിൻ്റെ ഊർജമാണ്. പ്രപഞ്ചത്തിൻ്റെ ഊർജ കേന്ദ്രമായ സൂര്യനിൽ നിന്നും ഊർജം ആഗിരണം ചെയ്യാൻ സസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇക്കോളജി എന്ന ശാസ്ത്രശാഖയിലെത്തുമ്പോൾ സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം തിരിച്ചറിയുന്നു. ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസർ എന്ന ധർമ്മം നിർവഹിക്കുമ്പോൾ സസ്യങ്ങൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനമാകുന്നു. നമുക്ക് ഈ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. സസ്യവൈവിധ്യം അഥവാ പ്ലാന്റ് ഡൈവേഴ്സിറ്റി വളരെ സുപരിചിതമാണ്. സസ്യവൈവിധ്യമാണ് മറ്റെല്ലാ ജീവിവർഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്. പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ ഇവ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകളും നമ്മൾ സംരക്ഷിക്കുന്നത്. ബഫർ സോണുകളും ഹോട്ട്സ്പോട്ടുകളും അടയാളപ്പെടുത്തി മനുഷ്യ ഇടപെടലുകൾ കുറയ്ക്കുന്നതിലൂടെ ആയിരക്കണക്കിന് ജീവജാലങ്ങളിലാണ് ഇവിടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. നാം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഒരേ സമയം വാക്സിൻ നൽകാൻ നമ്മെ സഹായിച്ചത് ബയോടെക്നോളജിയിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്ത പദ്ധതിയായിരുന്നു. ബയോടെക്നോളജിയുടെ ചില നൂതന പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. സൂക്ഷ്മജീവികളെയോ എൻസൈമുകളെയോ ജൈവ പ്രക്രിയയോ ഉപയോഗിച്ച് മനുഷ്യന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി അഥവാ ജൈവ സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യയെ പ്രധാനമായി ഉപയോഗിക്കുന്നത് വൈദ്യശാസ്ത്ര മേഖലയിലാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ രോഗനിർണയം ചികിത്സാരംഗത്ത് വളരെ പ്രധാനമാണല്ലോ. PCR, RDNA എന്നിവ ഉപയോഗിച്ച് നേരത്തെ രോഗങ്ങൾ കണ്ടെത്താം. കോവിഡ് നിർണയത്തിൽ എല്ലാവർക്കും വിശ്വാസ്യത RT-PCR എന്ന് ഓർക്കുന്നുണ്ടാവും. രണ്ടാമതായി, ആൻറ്റിബയോട്ടിക്, ഇൻസുലിൻ, വാക്സിൻ എന്നിവയുടെ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാവുന്നതും ഇതേ ബയോടെക്നോളജിയിലൂടെ തന്നെയാണ്. ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ജീൻ തെറാപ്പി എന്ന അതിനൂതന സങ്കേതം ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഉൽപ്പാദനവും ബയോടെക്നോളജിയുടെ മറ്റൊരു സാധ്യതയാണ്. ബയോടെക്നോളജി എങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നോക്കാം. BT കോട്ടൺ തുടങ്ങിയ രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളുടെ ഉൽപ്പാദനം, ഒരേ സമയം ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ രീതി, ഗോൾഡൻ റൈസ് തുടങ്ങി പോഷകമൂല്യം വർദ്ധിച്ച വിളകളുടെ ഉൽപ്പാദനം തുടങ്ങിയവ കൃഷിരീതിയിൽ ഉപയോഗപ്പെടുത്തിയതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. ബോട്ടണി പഠനത്തിൻ്റെ സാധ്യതകൾ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റിലേക്ക് ഒതുക്കി നിർത്തിയാണ് നമ്മൾ പറഞ്ഞത്. ബോട്ടണി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബോട്ടണി പഠിച്ചാൽ ഉണ്ടാവുന്ന ഇതിൻ്റെ ജോലി സാധ്യതകളും ഇതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കും.

0: മനസ്സിലാക്കണം. പഠിക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് പഠിക്കാനുള്ളത് അതേ ദിവസം തന്നെ പഠിക്കുക. പ്ലസ് വൺ ക്ലാസ്സുകളിൽ ചേർന്ന തുടക്കത്തിലുള്ള ദിവസങ്ങൾ മുതൽ തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോട്ടണി എപ്പോഴും പുതിയ പദങ്ങളാൽ നമ്മളെ ഒന്ന് അമ്പരപ്പിക്കാറുണ്ട്. ഈ പുതിയ പദങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുന്നതിന് ഏറ്റവും നല്ലത് ആദ്യം മുതലേ കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നത് തന്നെയാണ്. ഇനി ബയോടെക്നോളജി പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് എഴുതി പഠിക്കുക. കാരണം ബയോടെക്നോളജിയെ നമുക്ക് നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുകയില്ല. കൃത്യമായി അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ എഴുതി പഠിക്കുക, ഡയഗ്രാംസ് വരച്ചു പഠിക്കുക, ഫ്ലോ ചാർട്ടുകൾ എഴുതി പഠിക്കുക. ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ തുടങ്ങിയ ചാപ്റ്ററുകളിലൊക്കെ ഫ്ലോ ചാർട്ടുകൾ വരച്ച് നിങ്ങളുടെ പഠനമുറിയിൽ ഒട്ടിച്ചു വയ്ക്കുക. സൈക്ലിക് പ്രോസസ്സുകൾ മറക്കാതിരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. അനാട്ടമി പഠിക്കുമ്പോൾ ഡൈക്കോട്ടിസ്റ്റം, മോണോക്കോട്ടിസ്റ്റം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് എന്നിവ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലുള്ള പഠനം തന്നെയാണ് നമ്മളെ ബയോളജി പഠിക്കുന്നതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്.
1: സസ്യശാസ്ത്രത്തിന്റെ സവിശേഷ സാധ്യതകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് മലപ്പുറം വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷൈനി പി.
2: അല്പസമയത്തിനകം സംഗീത കച്ചേരി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ഇപ്പോൾ ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്യാം കല്യാൺ വയലിൻ, രമേഷ് ചന്ദ്രൻ മൃദംഗം. ആദ്യം ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന ത്യാഗരാജകൃതി, കനകാംഗിരാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. അപ്പനവതരിത്ത കഥാമൃതം, പാപനാശം ശിവന്റെ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിൻ്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ജെറി അമൽദേവിൻ്റെ ഈണം. യേശുദാസിൻ്റെ ആലാപനം. നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിൽ നിന്ന്.

അറിയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.